91.7 FM. Qatar's favorite radio station.

0: ഇനിയ വചനങ്ങളിലൂടെ. രണ്ടാളുകൾ പിണങ്ങിയാൽ ആദ്യം പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

റേഡിയോ സുനോ 91.7 FM. 91.7 FM. കഥർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

91.7 FM, Qatar's favorite radio station.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ, വെൽക്കം ടു എ ബ്യൂട്ടിഫുൾ മോർണിംഗ്. നല്ലൊരു മോർണിംഗ് ആണ്. അപ്പോ എല്ലാവർക്കും ഈ ഒരു ദിവസം നന്നായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടെ എത്തിയത് ഈ മോർണിംഗിൽ ഞാൻ ചാച്ചു. നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവണം എല്ലാ ദിവസവും. അപ്പൊ സന്തോഷം കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ രൂപം നമുക്ക് തന്നെ അറിയാം. കാരണം എന്താണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് എന്ന് നമുക്ക് നല്ലോണം അറിയാലോ. ചിലപ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാർക്കും അറിയായിരിക്കും, ഇയാളെ എന്താണ് അല്ലെങ്കിൽ ഇവളെ എന്താണ് സന്തോഷിപ്പിക്കുന്നത്. അപ്പൊ ആ കാര്യം നമ്മൾക്കറിയുന്നത് നമ്മൾ ചെയ്യും, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് അറിയുന്നുണ്ടെങ്കിൽ അവരും നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് നോക്കും. അൾട്ടിമേറ്റ്ലി നമ്മൾ എല്ലാവരും നമ്മുടെ ഹാപ്പിനെസ്സിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം സന്തോഷം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ബ്യൂട്ടി. ആ ഒരു ബ്യൂട്ടി നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം നിലനിർത്താനായിട്ട് പറ്റണം. ബാക്കി എന്തുണ്ടായിട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല, പിന്നെ എന്താ ചെയ്യുക? അപ്പൊ സന്തോഷം ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതും കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, ഇത് റേഡിയോ സുനോ ആണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

റേഡിയോ സുനുവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ എൻ്റെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മുടെ ലൈഫിൽ സന്തോഷത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയാറുണ്ട്. കാരണം സന്തോഷം എന്ന് പറയുന്നത് ശരിയാണ്, നമ്മുടെ ശരീരത്തിലെ ഡോപ്പമിൻ കൂട്ടും എന്നുള്ളത് മാത്രമല്ല, പല കാര്യങ്ങളും നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരവസരം സന്തോഷം തരാറുണ്ട്. നമ്മൾ നല്ല സന്തോഷിച്ചിരിക്കുമ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് നമുക്ക് തോന്നും. എന്നാൽ സന്തോഷം ഇല്ലാതിരിക്കുന്ന സമയത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടാൽ പോലും നമുക്കതിൽ എന്തോരം നെഗറ്റീവ് അടിക്കും, അങ്ങനെയല്ലേ? അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരോടും നന്നായിട്ട് പെരുമാറും, നന്നായിട്ട് സംസാരിക്കും, നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടെങ്കിൽ അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തു തീർക്കും, പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പഠിച്ചു തീർക്കും, അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അത് വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്തു തീർക്കും. അപ്പം നമുക്ക് സന്തോഷം എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആളങ്ങോട്ട് മാറുകയാണ്. ഈ സന്തോഷം നമ്മുടെ ലൈഫിൽ നിലനിർത്തിയേ പറ്റൂ. അപ്പം സന്തോഷം നിലനിർത്താനായിട്ട് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്താണ്? വീഡിയോസുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

ലൈഫിൽ നമ്മുടെ സന്തോഷത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ആരോഗ്യവും. റേഡിയോ സുനുവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ എത്രത്തോളം പ്രാധാന്യം നമ്മുടെ ലൈഫിൽ കൊടുക്കുന്നുണ്ട്? നമുക്ക് ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. നമുക്ക് കറങ്ങി നടക്കാനായിട്ട് സമയമുണ്ട്, ഭക്ഷണം കഴിക്കാനായിട്ട് സമയമുണ്ട്, ഉറങ്ങാനായിട്ട് സമയമുണ്ട്, ചുമ്മാതിരുന്നിട്ട് മടിപിടിച്ചിരിക്കാനായിട്ട് സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. സമയമില്ലാത്തത് പലപ്പോഴും ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആരോഗ്യം സംരക്ഷിക്കാൻ വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയമില്ല, അയ്യോ എനിക്കതിന് സമയമില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും വേണ്ട, രാവിലെ എഴുന്നേറ്റ് ഒന്നും നടക്കാൻ പറ്റുമോ, അയ്യോ എനിക്ക് സമയമില്ല, എനിക്ക് ഓഫീസിൽ പോകണം, എനിക്ക് ഒട്ടും സമയമില്ല, എന്നാൽ വൈകിട്ടോ ജിമ്മിൽ പോകാൻ പറ്റുമോ, ഇല്ല അതും പറ്റില്ല. നമുക്ക് സമയമില്ല എന്നുള്ളൊരു എക്സ്ക്യൂസ് കൊണ്ട് നമ്മൾ ഇല്ലാതാക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനെയാണ്. അപ്പം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാനായിട്ട് പറ്റുക? നമുക്ക് ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ വർക്കൗട്ട് എന്തെങ്കിലും ചെയ്യുന്നതാണോ, യോഗ പോലുള്ള എന്തെങ്കിലും ചെയ്യുന്നതാണോ, അതല്ല പീസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുന്നതാണോ, അങ്ങനെ എന്താണെന്ന് നമ്മൾ തന്നെ, അല്ലെങ്കിൽ റെഗുലർ ചെക്കപ്സ് ആണോ, ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കണം. റേഡിയോ സുനുവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ ചച്ചു.

0: ആരോഗ്യം അത് ആരുടെ കയ്യിലാണ്?
1: റേഡിയോ സുനോയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ രക്ഷു.
0: നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ തന്നെയല്ലേ, വേറെ ആർക്കും നമ്മുടെ ആരോഗ്യം അങ്ങോട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ മേജറായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്നാൽ കൂടി നമ്മളെ കൊണ്ട് തന്നെ ഒഴിവാക്കാനായിട്ട് പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളത് ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ ആരോഗ്യം മോശമാകുന്ന അവസ്ഥകൾ വരാറുണ്ട്. പിന്നെ ഈ ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള ഒരു ഹെൽത്ത് മാത്രമല്ല, നമുക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് കൂടി നമ്മൾ പ്രാധാന്യം കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു സ്പീച്ചിൽ അദ്ദേഹം ഒരു ഡോക്ടറാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മളൊരു പനി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാലൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, കാരണം നമുക്കറിയാം നമ്മുടെ ശരീരം ഡാമേജ്ഡ് ആയിട്ടുണ്ടെന്ന്. എന്നാൽ എന്തുകൊണ്ടാണ് ഒരു മെന്റൽ ഹെൽത്ത് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ആരും പോവാത്തത്? അതിപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ വളരെ മോശപ്പെട്ടൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ തോന്നണുണ്ടോ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടമെല്ലാം മാറേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും സ്ട്രെസ്സാണ്. അപ്പൊ ആ സ്ട്രെസ് എല്ലാം റിലീഫ് ആക്കാനായിട്ട് ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റൽസിലും എന്ന് പറയുന്നത് പോലെ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റുള്ളത് പോലെ ഈ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം ഉണ്ട്. അപ്പൊ നമ്മളത് ഒന്ന് കൺസിഡർ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, കാരണം ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിന് തന്നെയാണ്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തെല്ലാം ചെയ്യാതെ നമ്മൾ നിൽക്കുന്നുണ്ട് അതെല്ലാം ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എപ്പോഴും ആരോഗ്യത്തോടു കൂടിയിരിക്കുക, കാരണം ആരോഗ്യമാണ് നമ്മുടെ സന്തോഷം. ഇത് റേഡിയോ സുനോ, സ്റ്റേ ട്യൂൺഡ്.

0: Savari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
5: ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒരു പുതിയ ദിവസം, ഇന്ന് കുറച്ച് സന്തോഷം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ന് വ്യാഴാഴ്ച ദിവസം ആയതുകൊണ്ട് അതൊരു ചെറിയൊരു ഒരു ചെറുതല്ലാത്തൊരു സന്തോഷം നമുക്ക് നൽകുന്നുണ്ടാവും അല്ലേ. അപ്പോൾ എന്നാലും ഇന്നത്തെ ദിവസം August 20 വ്യാഴാഴ്ച ദിവസം ലൈഫിലെ ഏറ്റവും നല്ലൊരു ദിവസമായി മാറട്ടെ. നല്ലൊരു ഡേ, ഒരു ഗുഡ് ഡേ വിഷ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരിയും നമ്മൾ ഒരുമിച്ച് നമ്മുടെ സവാരി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് മുന്നേറാനുള്ള ഏറ്റവും വലിയൊരു രഹസ്യം, അല്ലെങ്കിൽ ലൈഫിൽ മുന്നേറണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുടങ്ങാനുള്ള ധൈര്യം നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും അതൊരു നമുക്ക് ഭയങ്കര എന്താ പറയുക, നമ്മളെ ഒന്ന് പിടിച്ചു നിർത്തുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒന്ന് തുടങ്ങണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടാവും. പക്ഷെ അത് തുടങ്ങാനുള്ളൊരു ധൈര്യം കാണിക്കുക എന്ന് പറയുന്നത് അത് പല നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന പല കാര്യങ്ങളുടെ അനുസരിച്ചാണ് നിൽക്കുന്നത് എങ്കിൽ പോലും, ആ തുടങ്ങാനുള്ള ധൈര്യം ചില ആളുകൾ വളരെ പെട്ടെന്ന് എടുക്കുന്ന ആളുകളുണ്ടാവും, ചില ആളുകൾ കുറച്ച് നാളുകളെടുത്ത് അതിലേക്ക് വരുന്ന ആളുകളുണ്ടാകും. എങ്കിലും അതിനായിട്ടൊരു പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നൊരു സംഗതി ഇല്ല എന്നാണ് പറയുന്നത്. അതായത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങണമെന്നോ ചെയ്യണമെന്നോ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു സമയം അതിനുവേണ്ടി വരട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെ ഒരു പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നൊരു ടൈം ഇതിന് ഇല്ല എന്നുള്ളതാണ്. നമ്മളെപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ആരംഭിക്കുന്നു, അതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ദാ തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ളത്. മോർണിംഗ് സവാരിയിൽ കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകളും ഒക്കെ വരുമ്പോഴാണ് ഇന്നത്തെ മോർണിംഗ് കുറച്ചുകൂടി ഭംഗിയുള്ളതായിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങളുടെ മോർണിംഗ് മെസ്സേജുകൾക്കായിട്ടും ഇന്നത്തെ വിശേഷങ്ങൾക്കായിട്ടും ഇന്നത്തെ സ്പെഷ്യൽ വിഷസിനായിട്ടും ഒക്കെ ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഈ മണിക്കൂർ അങ്ങോട്ട് പോവുക. അപ്പോൾ വേഗം നിങ്ങളുടെ മോർണിംഗ് കോട്ട്സും മോർണിംഗ് തോട്ട്സും ഒക്കെ തന്നെ പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്ക് ആ മെസ്സേജുകളൊക്കെ തന്നെ അയച്ചു തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യത്തെ പാട്ടിലേക്ക് പോവുകയാണ്. പുതിയ തീരങ്ങൾ എന്ന സിനിമയിൽ വിജയ് യേശുദാസും ശ്വേതയും പാടിയൊരു പാട്ടുണ്ട്, രാജഗോപുരം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു പാട്ടിലാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ തുടങ്ങുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ നിസ്സ, ഇനിയുള്ള ടൈം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: Hey, satak satak satak satak satak satak hey.
3: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
1: ഖത്തറിൽ ലൈവായി.
3: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNC.

ബോർഡ് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
0: Onapattu. Brought to you by
6: Parthas Barwa Village. Kudumbangalude kootukarude onam. Ittavana Khattaril. Parthasinopam.

നല്ലൊരു ഓണപ്പാട്ടൊക്കെ ഇങ്ങനെ കേട്ടു പോകുന്ന സമയമാണ്. സമയം 6 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. ഓഗസ്റ്റ് 20-ാം തീയതി വ്യാഴാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരിയിൽ ഞാൻ സാർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഇനി എല്ലാവരുടെയും നല്ല മെസ്സേജുകൾ എത്തിയിട്ടാണ്, ഞാൻ നേരെ മെസ്സേജുകളിലേക്ക് പോവാണ്. ഫൈസൽ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചായ കുടിച്ചോ? സ്നേഹിക്കൂ, കരുണ കാണിക്കൂ, നല്ല വാക്കുകൾ മാത്രം പറയൂ. കാരണം അവസാനം നമ്മോടൊപ്പം വരുന്നത് നമ്മുടെ സമ്പത്തോ സ്ഥാനമോ അല്ല, നമ്മുടെ പ്രവർത്തികൾ മാത്രമാണ്. സ്നേഹത്തോടെ ഫൈസൽ വലപ്പാട് ആൻഡ് വിനൂപ് കോട്ടയം എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. ഹംസക്കുട്ടി, ഹായ് ഗുഡ് മോർണിംഗ് നിസ, സുഖല്ലോ? സുഖമായിട്ടിരിക്കുന്നു. ഹാപ്പി വീക്കെൻഡ്. കൂടെ ജോലി ചെയ്യുന്ന വൈശാഖും ഫാമിലിയും ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ്, അപ്പോൾ അവർക്കൊരു ഹാപ്പി ജേർണി പറയണം എന്ന് പറയുന്നു. ഹംസക്കുട്ടി, റാഷിദ്, അക്ഷയ് ഇവരെല്ലാവരും ചേർന്നിട്ടാണ് വിഷസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വൈശാഖിനും ഫാമിലിക്കും നമ്മളുടെയും സ്നേഹം അറിയിക്കുന്നു. നാട്ടിലൊക്കെ പോയി തകർക്കൂട്ടോ. രവിശങ്കർജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. അതൊരു സ്പെഷ്യൽ താങ്ക് യു രവിശങ്കർജിക്കും പറയുന്നു. നെക്സ്റ്റ് ഉമേഷിൻ്റെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ്, ഹാപ്പി വീക്കെൻഡ് ഓൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഹാപ്പി വീക്കെൻഡ് തിരിച്ചും പറയുന്നു. ജോസഫ് ജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. റിയാസ്, ഹാപ്പി മോർണിംഗ്, ഹാപ്പി വീക്കെൻഡ്. അടിപൊളി, താങ്ക് യു. റിയാസ് കൂർഗിൽ നിന്നാണ് മെസ്സേജ് നമുക്ക് അയച്ചിട്ടുള്ളത്. രാജേഷിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് രാജേഷ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് മോർണിംഗ് കോട്ടൊക്കെ വെച്ചിട്ടാണ് എനിക്ക് SS എന്ന് പറയുന്നൊരു അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് അൻസിൽ ഹബീബിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അൻസിൽ. പ്രഭു മാടമ്പിക്കാട്ടിലിൻ്റെ മെസ്സേജ് ഉണ്ട്. ഷാജു ശ്രീധരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇഫ്തിഹാറുദ്ദീൻ ഗുഡ് മോർണിംഗ് പറയുന്നു. എല്ലാ ദിവസവും നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കും. എവറി ഡേ ടീച്ചേസ് സംതിങ് ന്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഇഫ്തിഹാറുദ്ദീൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. പോറ്റി കൊല്ലത്തിൻ്റെ ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ അടുപ്പവും ബഹുമാനത്തിൻ്റെ അകലവുമാണ് നല്ല ബന്ധങ്ങളെ നിലനിർത്തുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് കിട്ടിയിരിക്കുന്നത്. മീരാൻ ഖാൻ്റെ ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. മണി മച്ചിങ്ങൽ അദ്ദേഹം മെസ്സേജ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് അജി ജേക്കബിൻ്റെ മെസ്സേജാണ്. ഉപകാരം ചെയ്തില്ലെങ്കിലും സാരമില്ല, ഉപദ്രവിക്കരുത്. ഇതാരോടാണ്? ഓക്കെ, എനിവേ നല്ലൊരു മോർണിംഗ് അജി ജേക്കബിനും സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്നാലും ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം അങ്ങനെയുള്ള ചില വിശേഷങ്ങളിലേക്ക് കൂടി നമുക്ക് വരാനായിട്ടുണ്ട്. അതിന് മുൻപായിട്ട് ഞാൻ അടുത്തൊരു പാട്ടുകൂടി തരുകയാണ്. കുറുപ്പ് മൂവിയിലെ പകലിരവുകൾ എന്ന നേഹ പാടിയ പാട്ട്.

0: സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ
1: മുണ്ട്.
0: സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ
1: മുണ്ട് മുണ്ട് മുണ്ട്. അല്ല എന്തോടെ പ്രശ്നം?
2: സഫാരിയുടെ 25 കൂട്ടം വിഭവങ്ങൾ അടങ്ങിയ ഇത്തവണത്തെ ഓണസദ്യക്ക് വെറും 36 റിയാലേ ഉള്ളൂ. മാത്രമല്ല, ഒരു ഓണസദ്യ വാങ്ങിക്കുമ്പോ മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് സൗജന്യമായിട്ട് നേടാം. അതിൽ ഏത് വേണമെന്ന തർക്കത്തിലാ ഞങ്ങൾ.
3: ഇത് സിമ്പിൾ അല്ലേ? ഒരാള് സദ്യ വാങ്ങുമ്പോ മുണ്ട് ഫ്രീ ആയി കിട്ടുമല്ലോ. രണ്ടാമത് ഒരു സദ്യ കൂടെ വാങ്ങുമ്പോ സാരിയോ ചുരിദാർ മെറ്റീരിയലോ എടുക്കാലോ. രണ്ടുപേരും സദ്യ വാങ്ങുന്നു, രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഓണക്കോടി എടുക്കാം. പ്രോബ്ലം സോൾവ്.
0: മറക്കണ്ട, സഫാരിയുടെ ഇത്തവണത്തെ ഓണസദ്യയുടെ കൂടെ ഓണക്കോടിയും. സദ്യ പ്രീ ബുക്ക് ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കും സഫാരി സോഷ്യൽ മീഡിയ പേജുകൾ ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്യൂ.
4: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
0: കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
5: Gifting partner Daiso Japan, you name it, we have it.
0: And
5: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
5: Call 70222525.
0: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
6: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: ഇൻസ്പയർഡ് മൈ റമ്യ നമീഷൻ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി.
2: ഓൺലി ഓൺ റേഡിയോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

മധുവിധു എന്ന സിനിമയിലെ പാട്ടായിരുന്നു നമ്മൾ ഇതാ കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന സമയമാണ്. ഞാനിസ നിങ്ങളുടെ കൂടെയുണ്ട്. കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടി എത്തിയിട്ടുണ്ട്. ആ മെസ്സേജുകളിലേക്ക് കൂടി പോകാനായിട്ടുള്ള സമയമാണ് കേട്ടോ. നെക്സ്റ്റ് മെസ്സേജ് ചെയ്തിട്ടുള്ളത് അബ്ദുൽ ജബ്ബാർ ആണ്. ഹലോ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു മെസ്സേജ് ഹംസക്കുട്ടി. ഓക്കെ, ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഫോട്ടോ അവർ നാട്ടിലേക്ക് പോകാൻ നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് ഫൈസൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഫൈസലിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, ഞാനിത് ഓൾറെഡി മെൻഷൻ ചെയ്തു കേട്ടോ ഫൈസലെ. നെക്സ്റ്റ് അൻവറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എൻ്റെ പേര് അൻവർ ചങ്ങരംകുളം. ഓക്കെ, തൃശ്ശൂർ ഭാഗമാണല്ലേ ചങ്ങരംകുളം. അപ്പം ചങ്ങരംകുളത്തു നിന്നാണ് അൻവർ മെസ്സേജ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണോ മെസ്സേജ് അയക്കുന്നത്? ഓക്കെ, അടിപൊളി. ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. നമ്പർ തന്നത് ഖത്തറിലുള്ള ഫൈസലാണ്. ഞാനിപ്പോൾ ദുബായിലാണ് റേഡിയോ കേൾക്കാറുണ്ട് എന്ന് പറയുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച് അൻവർ ചങ്ങനംകുളം. അപ്പോൾ ഇനിയും നമ്മളുടെ കൂടെ കേട്ട് കേട്ട് കൂട്ടുകൂടാ കേട്ടോ. നെക്സ്റ്റ് അരുൺ തോമസ് ജോയിൻ ചെയ്യുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് അരുൺ. ഒരു ഒരു ഗ്രേറ്റ് ഡേ, ഗുഡ് ഡേ, ഒരു വണ്ടർഫുൾ വീക്കെൻഡ് ഒക്കെ തന്നെ വളരെ സ്പെഷ്യലായിട്ട് അരുൺ നമ്മൾക്ക് വിഷ് ചെയ്യുന്നുണ്ട്. അരുണും നല്ലൊരു ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. അലൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അലൻ, ഒരു നല്ല ഡേ അലനും നമ്മൾ പറയുന്നു. കൂടെ തന്നെ ഫൈസലിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഫൈസൽ പറയുന്നത് ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാനൊരു വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ചു, സുഹൈലെ പെട്ടെന്ന് പാടാൻ, നീ ഇല്ലാതൊരു ഹരയില്ല. ഇത് കണ്ട് വൈഫ് വിചാരിച്ച് സുഹൈൽ എൻ്റെ ഫ്രണ്ടാണെന്ന്, അവൻ്റെ കയ്യിൽ എന്തെങ്കിലും കൊടുത്തയക്കണം, അവൻ്റെ വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചു എന്ന്. ഓക്കെ, കൊള്ളാം. പക്ഷേ സുഹൈൽ പെട്ടെന്ന് വരട്ടെ അല്ലേ, എന്താ ചെയ്യുക? ഈ പറഞ്ഞ പോലെ ചൂടും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കുറച്ച് പെട്ടെന്ന് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് ഒന്ന് ആശ്വസിക്കാനായിട്ട് നമ്മളും വെയിറ്റിംഗ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ എന്നാലും ഇനിയിപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ഒരു വിശേഷത്തിലേക്ക് ഒന്ന് പോവുകയാണ്. ഈ ഈ ഒരു പ്ലെയർ അല്ലെങ്കിൽ ഈ ഒരു താരം ആരാണ് എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പെട്ടെന്ന് ആ പേര് മനസ്സിലേക്ക് വരും. ഇന്നലെയൊക്കെ മാച്ചൊക്കെ ശ്രദ്ധിച്ച ആളുകൾക്ക് ആ പേര് നന്നായിട്ട് അറിയാമായിരിക്കും. കരിയറിലെ ആദ്യ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലും 6 wicket നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം എന്ന ഒരു അപൂർവ റെക്കോർഡ് നമ്മുടെ ഒരു താരം കഴിഞ്ഞ ദിവസം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്നലത്തെയും കൂടെ കൂട്ടി നമുക്കങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? കരിയറിലെ ആദ്യ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലും 6 wicket നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം എന്ന് പറയുന്ന ആ ഒരു അപൂർവ റെക്കോർഡ് നമ്മുടെ ഒരു പ്രിയപ്പെട്ട താരം സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ സമയത്ത് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് കേട്ടോ. തകർപ്പൻ പ്രകടനവുമായിട്ട്, ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള ഒന്നാം ടെസ്റ്റിൽ തകർപ്പൻ പ്രകടനവുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിങ്ങനെ ക്രിക്കറ്റ് ഹിസ്റ്ററിയിൽ എഴുതി ചേർത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്നുള്ളത് മനസ്സിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000917 എന്ന നമ്പറിലേക്ക് ഫൈസൽ ഇബ്രാഹിമിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു പേര് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഫൈസൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു താരം ആരാണ് എന്നുള്ളത് മനസ്സിലായിട്ടുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ഉത്തരങ്ങൾ പോരട്ടെ 5000917 ലേക്ക്.

0: This Radio Suno 91.7 FM Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഇത്തവണത്തെ ഓണം സംഭവമാകും.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
1: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
2: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
0: റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
0: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
3: ഒരു ചെറിയ ചോദ്യം ഇങ്ങനെ ചോദിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കുറച്ച് പേരുടെ മെസ്സേജുകളും ഉത്തരങ്ങളും ഒക്കെ എനിക്കിങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു ടൈം കൂടിയാണ്. മോർണിംഗ് സവാരിയിൽ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു, ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള ഒന്നാം ടെസ്റ്റിലെ തകർപ്പൻ പ്രകടനവുമായിട്ട് തിളങ്ങിയ ഒരു താരത്തെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. കരിയറിലെ ആദ്യ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലും 6 wicket നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം എന്നുള്ള ആ ഒരു അപൂർവ റെക്കോർഡ് സ്വന്തമാക്കിയ ആ ഒരു താരത്തിന്റെ പേര് ശ്രദ്ധിച്ചിരുന്നോ എന്നാണ് ചോദിച്ചു വരുന്നത്. കുറച്ച് പേരുടെ മെസ്സേജുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഹംസക്കുട്ടിയും കറക്റ്റായിട്ട് തന്നെ അയച്ചു തന്നിട്ടുണ്ട് ആ ഒരു താരത്തിന്റെ പേര്. അൻവർ മെസ്സേജ് ചെയ്യുന്നുണ്ട്, അൻവർ ചങ്ങനംകുളം തൃശൂർ എല്ലാം മലപ്പുറം എന്നും കൂടി പറഞ്ഞിട്ടാണ് ആളുടെ മെസ്സേജ് വന്നിട്ടുള്ളത്. ബിജു അദ്ദേഹത്തിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഫൈസൽ കറക്റ്റായിട്ട് തന്നെ ആ ഒരു താരം ആരാണ് എന്നുള്ളത് കൂടി നമുക്ക് മെസ്സേജിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ റൈറ്റ് ആൻസറിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. അതിന് മുൻപായിട്ട് ഇന്ന് നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും വളരെ സ്പെഷ്യലായൊരു ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ നല്ല നല്ല വിഷസൊക്കെ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാവുന്ന സമയമാണ് കേട്ടോ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ വിഷസും കാര്യങ്ങളൊക്കെ പോരട്ടെ. അടുത്ത മണിക്കൂറിൽ നമ്മൾ ആ വിഷസിലേക്ക് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇനി അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോകുന്നത്. ഒരു തമിഴ് സോങ്ങിലേക്ക് പോവാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട എല്ലാവർക്കും കേൾക്കാൻ സുഖമുള്ള ഒരു എ ആർ റഹ്മാൻ സോങ്ങിലേക്ക് പോകുന്നു. സാധന സർഗം ശ്രീനിവാസ്. രണ്ടുപേരുടെയും മനോഹരമായ ശബ്ദത്തിൽ അലൈ ഫായിദയിലെ

0: സിനിമ ആഘോഷമാക്കാൻ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ഖലീഫ. വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന സർപ്രൈസ് എൻട്രികൾ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഖലീഫ.
1: സാർ ഒന്ന് ശ്രമിച്ചു നോക്ക്, ആമിർ അലീനെ പൂട്ടാൻ അപ്പ കാണാം നമ്പറം പള്ളിയിലെ ഉറൂസ്.
0: ഓഗസ്റ്റ് 20 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ,
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
3: നമസ്കാരം, ഞാൻ സന്തോഷ് കീഴാറ്റു. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.
0: You are listening to Radio Suno.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞെസ നിങ്ങളുടെ കൂടെയുണ്ട്. ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച ദിവസമാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ വിഷസ് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇന്ന് ഓഗസ്റ്റ് 20 വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എന്റെ സഹോദരി ആബിദയ്ക്കും അളിയൻ ഉമറിനും 1000 വിവാഹ ദിന വാർഷിക ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. അയച്ചയാളുടെ പേര് സഭി എന്നാണെന്ന് കരുതുന്നു കേട്ടോ. എനിക്ക് ആ പേരങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. ഓക്കെ, എനിവേ ഇന്ന് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന ആബിദയ്ക്കും ഉമറിനും വളരെ സ്നേഹത്തോടുകൂടിയുള്ള ഒരു സ്പെഷ്യൽ വിഷസ് നമ്മളും ഇതാ അറിയിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് അൽതാഫ് ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഹാപ്പി ബർത്ത്ഡേ ടു തബു ചാച്ചു ഫ്രം തുഫൈൽ, താനിയ ആൻഡ് തസീൻ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ഒരു ഹാപ്പി ബർത്ത്ഡേ.

ലഞ്ജുവിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് ലഞ്ജു. ഫൈസൽ വീണ്ടും മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന അബു വർക്കലയുടെ മകന്റെ ബർത്ത്ഡേ ആണ്, പേര് റാഷിദ് എന്നാണ്, ഒരു ആശംസ പറയണം. ഫൈസല്, അബു വർക്കല, ഫഹദ്, ഫാസിൽ, ഫാദിൽ, ഷനീഫ, അബു എല്ലാവരും ചേർന്നിട്ടാണ് ഈ ഒരു വിഷസ് അറിയിക്കുന്നത്. അപ്പൊ സ്നേഹത്തോടു കൂടി ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന റാഷിദിനും വിഷയുന്നു.

ഡി കെ എല്ലാവർക്കും ഒരു ശുഭദിനം പറയുന്നു. സുബൈർ ആണ് നെക്സ്റ്റ് മെസ്സേജ്. ഗുഡ് മോർണിംഗ് സുബൈർ. നൌഷാദ് പൈഗയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് നൌഫൽ. മോർണിംഗ് എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. ഒരു നൈസ് വീക്കെൻഡ് കൂടെ നൌഫൽ എല്ലാവർക്കും വിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു നല്ല വീക്കെൻഡും ഒരു നല്ല ഡേ ഒക്കെ വിഷ് ചെയ്തുകൊണ്ട് പോകുന്ന ടൈമിൽ നമ്മളിങ്ങനെ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി എല്ലാവരും വളരെ പെട്ടെന്ന് ആ ഒരു താരത്തിൻ്റെ പേര് നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. കരിയറിലെ ആദ്യ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലും 6 wicket നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം എന്നുള്ള ആ ഒരു അപൂർവമായിട്ടുള്ള റെക്കോർഡ് സ്വന്തമാക്കിയ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാനവ് സുതാറാണ്. മാനവ് സുതാർ എന്ന് പറയുന്ന ആ ഒരു പേര് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. കാരണം ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള 1st ടെസ്റ്റിലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു തകർപ്പൻ പ്രകടനവും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മാനവ് സുതാർ എന്ന് പറയുന്ന ആ ഒരു താരമാണ്. ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്നുകൂടി നമ്മൾ വിഷയമാണ്. സോഫി റോഷൽ ഒരു ഓഡിയോ അയക്കുന്നുണ്ട്. സോഫി, ഞാനത് കേൾക്കുന്നതായിരിക്കട്ടോ എന്താണെന്നുള്ളത് കേട്ട് നോക്കാം ഈ പാട്ടുകൾക്കൊക്കെ ശേഷം. അപ്പം നമ്മൾ നേരെ അടുത്ത ഒരു പാട്ടിലേക്ക് കൂടി പോവുകയാണ്. പാസഞ്ചർ മൂവിയിലെ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. അതിനുശേഷം എനിക്കൊരു ചെറിയ ചോദ്യം ചോദിക്കാനുണ്ട്. ആ ചോദ്യവുമായിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. അതിനു മുമ്പായിട്ട് വിനീത് ശ്രീനിവാസൻ പാടിയ പാട്ട് വരുന്നു. സമയം 7 കഴിഞ്ഞ് 6 ആണ്. മോർണിംഗ് സവാരിയാണിത്, നമ്മുടെ സവാരിയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽ ബക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഇത്തവണത്തെ ഓണം സംഭവമാകും.
4: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
3: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
4: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
3: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
5: നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമുക്ക് കൂട്ടുകൂടിക്കൊണ്ടേയിരിക്കാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമിൽ കുറച്ച് പേരുടെ വിഷസിലേക്ക് കൂടി എത്താനായിട്ടുണ്ട്. ലഞ്ച് പറയുന്നത് ഇന്ന് എൻ്റെ ഫ്രണ്ട് ബിനിയുടെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ബിനിക്ക് ലഞ്ചുമാണ് വളരെ സ്നേഹത്തോടു കൂടി ഹാപ്പി ബർത്ത്ഡേ പറയുന്നത്.

സോഫി റോഷിൽ ആളുടെ മെസ്സേജ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇന്ന് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന ഹരിദാസിനും സുനന്ദയ്ക്കും നല്ല സ്നേഹത്തോടുകൂടി വിഷസ് കൊടുക്കണം. സോഫിയും റോഷിലും ആണ് ആ ഒരു സ്പെഷ്യൽ വിഷസ് പറയുന്നത്. അങ്ങനെ ആ ഒരു സ്പെഷ്യൽ വിഷസും വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്ത് പോകുന്ന ടൈമിൽ ഞാനിപ്പോൾ രാവിലെ തന്നെ വായിച്ചൊരു ഒരു ഒരു വാർത്ത സംഭവമാണ് കേട്ടോ. അതായത് അടുത്ത കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വലിയ വിപ്ലവകരമായിട്ടുള്ള ചില മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രഡിക്ഷൻ ഓപ്പൺ AIയുടെ CEO പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതായത് ഇപ്പം സെർച്ച് എഞ്ചിൻ ആണെങ്കിലും അല്ലെങ്കിൽ ചാറ്റ് ബോട്ടുകൾക്കും ഒക്കെ അപ്പുറത്തേക്ക് മനുഷ്യൻ്റെ ഡെയിലി ലൈഫിനെയും ജോലിനെയൊക്കെ പൂർണ്ണമായി മനസ്സിലാക്കി ഒപ്പം പ്രവർത്തിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങളിലേക്ക് ലോകം ഉടൻ തന്നെ മാറ്റപ്പെട്ടേക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. അദ്ദേഹം നടത്തിയൊരു അദ്ദേഹത്തിനൊരു ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ഇപ്പോൾ ഉപയോക്താവിൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീൻ പൂർണ്ണമായിട്ട് നിരീക്ഷിക്കാനും അല്ലെങ്കിൽ പങ്കെടുക്കുന്ന മീറ്റിങ്ങുകളും ഫോണുകളാണ് അദ്ദേഹം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ഇപ്പോൾ ഉപയോക്താവിൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീൻ പൂർണ്ണമായിട്ട് നിരീക്ഷിക്കാനും അല്ലെങ്കിൽ പങ്കെടുക്കുന്ന മീറ്റിങ്ങുകളും

തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ വോക്ക് ചെയ്യുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങളൊക്കെ ചിലപ്പം സംഭവിച്ചേക്കാം എന്നാണ് പറയുന്നത്. ഇപ്പൊ പ്രോംപ്റ്റ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇത്രയും കാലം പ്രോംപ്റ്റ് ഇല്ലാതെ പറ്റില്ല, അപ്പൊ പ്രോംപ്റ്റ് ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലേക്ക് ചിലപ്പം ഒരു മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്കിങ്ങനെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AI വന്നതോടുകൂടി കുറേ കാര്യങ്ങളിൽ നമുക്ക് കുറേ എളുപ്പം സംഭവിച്ചു എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും അല്ലേ. അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കുവാണെങ്കിൽ AI വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ എളുപ്പമായിട്ടുള്ളൊരു കാര്യം എന്താണ്? വളരെ സിമ്പിളായിട്ട് ചിലപ്പം ഈ പറഞ്ഞ പോലെ റെസിപ്പീസ് നോക്കുന്നതായിരിക്കാം, ട്രാൻസ്ലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ യാത്രകൾ പ്ലാൻ ചെയ്യുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഷോപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പം AI വന്നതോടുകൂടി നമ്മളുടെ ലൈഫിൽ കുറച്ചെങ്കിലും എളുപ്പമായ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ആ ഇതിപ്പോൾ ഈസി ആയല്ലോ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംഗതി എന്താണ്? AI കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടി എന്താ പറയുക, നമ്മൾക്ക് ഭയങ്കര സഹായമായി മാറിയിട്ടുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ട്? നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ AI നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഏത് കാര്യത്തിലാണ്? അതിനൊരു മറുപടി നിങ്ങൾക്ക് പറയാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയക്കാം 5000997 എന്ന നമ്പറിലേക്ക്. അതല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ്, 444-4917 എന്ന നമ്പറിലേക്ക്, 444-4917 എന്ന നമ്പറിലേക്ക് വിളിക്കാം. അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി 5000997 എന്ന നമ്പറിലേക്ക്. AI വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു കാര്യം എന്താണ്, എളുപ്പമാക്കി തന്ന ഒരു സംഗതി എന്താണ് എന്നുള്ളതാണ് ചോദിക്കാനായിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾക്കതൊന്ന് മറുപടിയിൽ പറയാം. 5000997 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളിലൂടെ നിങ്ങളുടെ മറുപടികൾ തരാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. ക്രോണിക് ബാച്ചിലർ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയിൽ ഞെനിസ നിങ്ങൾക്കൊപ്പം. കുറച്ചുപേരുടെ മെസ്സേജസ് ഉണ്ട്, ഞാൻ അതിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. ഈ പാട്ടുകൾക്ക് ശേഷമായിരിക്കും.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: നിങ്ങൾക്ക് ഒരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
5: മർസയിൽ നിന്നോ?
4: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
6: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
7: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
8: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
6: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
8: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
9: കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയോ?
8: കണ്ട കണ്ട കാർദയണ്ട.
6: ബെത്ലഹേം കുടുംബ യൂണിറ്റ്, ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
3: home. Chennai Beats. Beats.
4: Tamil. Head of the hour.
5: In the art of Podhumar Kolanda.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ സാധ്യമാവുമോ എന്ന് വിചാരിക്കും. അത് സാധ്യമാക്കി തീർത്ത ഒരാൾ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അതിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് രണ്ട് മൂന്ന് പേരുടെ മെസ്സേജുകൾ കൂടിയുണ്ട്. ബിജു അദ്ദേഹത്തിൻ്റെ മെസ്സേജുണ്ട്. പ്രാർത്ഥനകളും ഒപ്പം വിജയാശംസകൾ നേരുന്നു ബിജു മേൽപ്പാടം. ബി പോസിറ്റീവ് ഗ്രൂപ്പ് ദോഹ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ചരിത്രം കുറിക്കാൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് വരുന്നു. അപ്പൊ സോളി മേൽപ്പാടത്തിന്റെയും മാസ്റ്റർ ജോഷ്വ സോളിയുടെയും ക്യാപ്റ്റൻസിയിൽ മേൽപ്പാടം ചുണ്ടനിൽ എത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അവർ തകർക്കട്ടെ എല്ലാവിധ ആശംസകളും. വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു. വിനൂപിന്റെ മെസ്സേജ് ഉണ്ട്. അനിയത്തിക്കുട്ടി ശ്രീവിദ്യയുടെ ബർത്ത്ഡേ ആണ്, വിഷയാമെന്ന് ചോദിക്കുന്നു. അനിയത്തിക്കുട്ടി ശ്രീവിദ്യക്ക് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ വിഷസ് കൂടി പറയുന്നു. റിനീഷ് അദ്ദേഹത്തിന്റെ മെസ്സേജും നമുക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാനിങ്ങനെ ചോദിച്ചു വന്ന കാര്യം, AI നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയോടുകൂടി നമ്മുടെ ലൈഫിൽ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ എളുപ്പമായിട്ട് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് ചോദിച്ചത് കേട്ടോ. അപ്പം ശിവയുടെ മെസ്സേജും കോളും ഉണ്ടായിരുന്നു. ശിവ പറഞ്ഞിട്ടുണ്ടായിരുന്നത് AI എന്നെ ഒരു ബിസിനസ്സുകാരനാക്കി മാറ്റി, അല്ലെങ്കിൽ എന്നെ ഒരു സംരംഭകനാക്കി മാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കൗതുകം തോന്നി ഇതെന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ ശിവ നമ്മളെ വിളിച്ചിട്ട് ആ ഒരു അനുഭവം നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്തു കേട്ടോ. നമുക്കൊന്ന് കേൾക്കാം.
7: ശിവ പാലക്കാട്. ഞാൻ AI യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് വർഷമായി. പക്ഷേ ഇത് ബിസിനസ്സിലോട്ട് എങ്ങനെ വന്നു എന്ന് വെച്ചാ, എന്റെ അമ്മ വർഷങ്ങളായിട്ട് ഒരു ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്.
6: ഓക്കെ, നാട്ടില്.
7: അപ്പോ ആ നാട്ടില്. അപ്പൊ എനിക്കും എന്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോ ഈ ഓയിലൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പൊ എയർ പോളൊക്കെ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ടാറിനൊക്കെ പോകുന്ന ഒരു ഓയിലാണ്. അപ്പൊ ഈ ഓയില് എനിക്കിപ്പോ എന്റെ സുഹൃത്തുക്കളും പറയണ്ടായി, അപ്പൊ ഇത് നിങ്ങൾക്ക് ചെയ്തുകൂടെ, എല്ലാവരും കൊടുത്തൂടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇതിനെ കുറിച്ച് ആദ്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ചാറ്റ് GPT-യിൽ ഞാൻ ജസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചു, വെറുതെ ഒരു ചോദ്യം ചോദിച്ചു, അപ്പൊ നമുക്കിത് ബിസിനസ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ചാറ്റ് GPT പറഞ്ഞു നമുക്ക് ചെയ്യാം. എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് തന്നു, നമുക്ക് ഇത്ര ഇങ്ങനെ ഇതുപോലത്തെ രീതികളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഞാന് കറക്റ്റ് ആയിട്ട് ചാറ്റ് GPT-യെ ഫോളോ ചെയ്തു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്.
6: അതായത് എങ്ങനെ ചെയ്യണം, ഏത് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം,
7: എങ്ങനെ ചെയ്യണം, ഇതിന്റെ ഫോർമാലിറ്റി എങ്ങനെയൊക്കെയാണ്, ഇത് ചെയ്തതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട്സ് മീൻസ് ഇതിന് എന്തൊക്കെ നമുക്ക് ഡോക്യുമെന്റ്സ് വേണം, എൻക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, അപ്പൊ ഇതെല്ലാം എനിക്കെന്താ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യും വേണം. വീട്ടിലാണെങ്കിൽ ആരും ഇല്ലതാനും അമ്മ അമ്മയച്ഛനും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പൊ ഇതിന്റെ സാധ്യതകൾ ഫുള്ള് ചാറ്റ് GPT ത്രൂ ചെയ്തിട്ട്, അപ്പൊ ഓൺലൈന് ചാറ്റ് GPT തന്നെ ലൈസൻസിന് അപ്ലൈ ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഓൺലൈനിലൂടെ തന്നെ ലിങ്ക് കാര്യങ്ങളൊക്കെ തന്നു. ചോട്ടെ എല്ലാം കെ സ്മാർട്ട് വഴി എങ്ങനെ ചെയ്യാം, പിന്നെ നമുക്ക് ഓൾ ഇന്ത്യ ട്രേഡ് മാർക്ക് എന്നി ഞാനൊരു പേര് കണ്ടെത്തി. ഇത് ചാറ്റ് GPT ഡിസ്കസ് ചെയ്തിട്ട് ഞാനൊരു പേര് കണ്ടെത്തി, അതുപോലെ ട്രേഡ് മാർക്ക് അപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്തു. അപ്പൊ അതിനുശേഷമാണ് ഞാൻ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ, ഇതിന്റെ പോസ്റ്റൽ ഡിസൈനും കാര്യങ്ങളും എല്ലാം ചാറ്റ് GPT ത്രൂ ആണ് ചെയ്യുന്നത്.
6: ഓക്കെ, എന്താണ് പ്രോഡക്റ്റിന്റെ പേരെന്താണ്?
7: വയോമ ഹെർബൽ ഹെയർ ഓയിൽ.
6: ഓ,
7: വയോമ.
6: അടിപൊളി. അമ്മയുടെ കരുതൽ അല്ലേ?
7: അതെ അതെ, അമ്മയുടെ കരുതൽ, അമ്മയുടെ കരുതൽ. അപ്പൊ ഇപ്പൊ ഞാൻ 4 മാസമായി തുടങ്ങിയിട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 300 ബോട്ടിൽ ഞാനിപ്പോ സെയിൽ ചെയ്തു ഓൾ ഓവർ ഇന്ത്യ.
6: ഇന്ത്യ. ഓ, അടിപൊളി, സൂപ്പർ.
7: അതെ അതെ. അപ്പൊ ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഇതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫുൾ ആയിട്ട് ചാറ്റ് GPT തുടങ്ങി ചെയ്തു. ഇനി അതിന്റെ അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത് ചാറ്റ് GPT ചോദിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഈ AI ഞാന് നല്ല രീതിയിൽ യൂസ് ചെയ്തപ്പോ നല്ല മാറ്റങ്ങൾ എനിക്ക് ജീവിതത്തിൽ സംഭവിച്ചു. ഞാനിപ്പോ ഒരു എന്റർപ്രണർ ആയിപ്പോ.
6: ഓ, അടിപൊളി. ഈ പറഞ്ഞ പോലെ നമ്മള് ജസ്റ്റ് ചെറിയ കാര്യങ്ങൾക്കല്ല, നമ്മുടെ ലൈഫിലെ വലിയ കാര്യങ്ങൾക്കും ഇത് ഉപകാരപ്പെടും എന്നുള്ളതാണ് അല്ലേ?
7: അതെ അതെ അതെ അതെ അതെ അതെ.
6: ഓ, എന്തായാലും ഇത് ബാക്കിയുള്ളവർക്കൊക്കെ എന്തെങ്കിലും ഒരു ഗുണത്തിലേക്ക് എത്തട്ടെ ഈ ഒരു അനുഭവം കേൾക്കുന്ന സമയത്ത്. അടിപൊളി അടിപൊളി. എന്തായാലും വലിയൊരു കയ്യടി. അമ്മയുടെ പേരെന്താണ്?
7: വിജയലക്ഷ്മി.
6: വിജയലക്ഷ്മി. അമ്മയുടെ അടുത്ത് പ്രത്യേക അന്വേഷണം പറയണം. പാലക്കാടല്ലേ സ്ഥലം?
7: തീർച്ചയായും.
6: ഓക്കെ, അപ്പൊ പ്രത്യേകം പറയൂട്ടോ.
7: തീർച്ചയായും.
6: ശിവ പാലക്കാടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നെ. ശിവ പാലക്കാടും കൂടെ അമ്മ വിജയലക്ഷ്മിയും ചേർന്നിട്ട് അതിഗംഭീരമായിട്ടുള്ളൊരു ഒരു ഒരു ബിസിനസ് നാല് മാസമായിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു. അതും AI സഹായത്തോടു കൂടിയാണ്. സ്ട്രാറ്റജി ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും AI ഹെൽപ്പോടുകൂടി ചെയ്തു എന്ന് കേട്ടപ്പോൾ വലിയൊരു കൗതുകം തോന്നുന്നു. മാത്രമല്ല അതിനെ ആ നല്ല രീതിയിൽ ആൾ പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണല്ലോ. നമുക്കൊരു സംഭവം കിട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും പ്രയോജനപ്പെടുത്താം. നമ്മുടെ ലൈഫിലേക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് എന്താ പറയുക, ഒരു 4 മാസം കൊണ്ട് അദ്ദേഹം ഒരു നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അത് വളരെ പെട്ടെന്ന് അദ്ദേഹം അത് എക്സിക്യൂട്ട് ചെയ്തു. നമുക്കൊരു ഹെൽപ്പായിട്ട് AI എന്ന് പറയുന്ന ആ ഒരു ടൂളിനെ നല്ലൊരു ഒരു ഹെൽപ്പിംഗ് എലമെന്റ് ആയിട്ട് യൂസ് ചെയ്തു. അതിനൊരു വലിയ കയ്യടി ഒരിക്കൽ കൂടി ശിവയ്ക്ക് പറയുന്നു. അപ്പോൾ എന്നാലും AI വന്നതോടുകൂടി നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ചിലപ്പം എളുപ്പമായിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? AI വന്നതോടെ നിങ്ങളുടെ ലൈഫിൽ കുറച്ചെങ്കിലും എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായകരമായിട്ട് മാറിയിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ച സമയത്ത് രാഹുലിൻ്റെ മെസ്സേജ് ഉണ്ട്. രാഹുൽ പറയുന്നത് AIക്ക് മുൻപ് എന്ന് പറയുന്നത് നമുക്ക് കുറേ ലിങ്ക്സൊക്കെ നമ്മൾ നോക്കേണ്ട, കുറേ ലിങ്കുകളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടി പോകേണ്ടതായിട്ട് വരുമായിരുന്നു. ആ പ്രശ്നം മാറിക്കിട്ടി. ഒരു സ്ട്രക്ചേർഡ് വേയിൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ലഭിച്ചു തുടങ്ങി എന്നുള്ളതാണ്. കുറേ ലിങ്കുകളൊന്നും നമ്മൾ തിരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ, ചിട്ടയായ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ, മറുപടികൾ ലഭിക്കാനായിട്ട് തുടങ്ങി. പിന്നെ രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ പറയുകയാണെങ്കിൽ, രാഹുലിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവന്നത് പ്രസൻറ്റേഷനും ഇമേജ് ജനറേഷൻ പോലുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ളൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട്, ഒരു മൈൻഡ് ബ്ലോയിങ് റിസൾട്ട് ആണ് പലപ്പോഴും ലഭിക്കുക എന്ന് അതിന് എന്ന് പറഞ്ഞിട്ടാണ് രാഹുൽ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് കറക്റ്റാണ് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഭയങ്കര ഹെൽപ്പായിട്ടത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പണ്ടൊക്കെ നമ്മളൊരു എന്തെങ്കിലും ഒരു സാധനം ഒന്ന് റെൻഡർ ചോദിച്ചു കഴിഞ്ഞാൽ ഡിസൈനർ ഗഡിയുടെ, അത് ശരി അതുകൊണ്ടല്ലേ, ഡിസൈനർ ഗഡിയുടെ പുറകേന്ന് 3 ഡേയ്സ് നടക്കണം, പ്ലസ് കൈക്കൂലിയായി ചായ പഴംപൊരി ഒക്കെ നമ്മൾ കൊടുക്കേണ്ട വരി. ഇപ്പം 2 മിനിറ്റിൻ്റെ കാര്യം എല്ലാം സെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് രാഹുലിൻ്റെ ഒരു ഒരു മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, പറഞ്ഞ പോലെ തന്നെ നമുക്ക് നിമിഷങ്ങൾക്കുള്ളിൽ പലതും നമ്മുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ AI വന്നതോടുകൂടി നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടി സഹായമായി മാറി, അല്ലെങ്കിൽ എളുപ്പമായി മാറിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള മറുപടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം. അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ, ശിവ പറഞ്ഞ പോലുള്ള ഡിഫറൻറ്റ് അനുഭവങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കുകയും ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 444-444-917, അല്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു കുട്ടി ബ്രേക്കിലേക്ക്.
2: You are listening to Radio Suno 91.7 FM.
8: Qatar's happiness frequency.
2: Radio Suno.
9: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
10: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം ജസ്റ്റ് 33.50 കത്തറിയാലിന്. August 25 രാത്രി 8 മണിക്ക് മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
9: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
10: ഈ ഓഫർ August 29 മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
11: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
12: റേഡിയോ നാടക മത്സരം സീസൺ 4.
11: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
12: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും 6 തമ്പുരാൻ MG ശ്രീകുമാർ
13: ഖത്തറിൽ ലൈവായി.
12: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് MG ലൈവ് September 4 QNC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രാഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്
1: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
1: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: Hi everyone, this is Hari Charan here.
4: You're listening to
3: Radio Suno. Radio Suno. Kettu kettu kootukoodam.

0: ചുരിദാർ മെറ്റീരിയൽ
1: മുണ്ട്
0: സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ
1: മുണ്ട് മുണ്ട് മുണ്ട്
2: അല്ല എന്തോടെ പ്രശ്നം
3: സഫാരിയുടെ 25 കൂട്ടം വിഭവങ്ങൾ അടങ്ങിയ ഇത്തവണത്തെ ഓണസദ്യക്ക് വെറും 36 റിയാലേ ഉള്ളൂ മാത്രമല്ല ഒരു ഓണസദ്യ വാങ്ങിക്കുമ്പോ മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് സൗജന്യമായിട്ട് നേടാം അതിൽ ഏത് വേണമെന്ന തർക്കത്തിലാണ് ഞങ്ങൾ
2: ഇത് സിമ്പിൾ അല്ലേ ഒരാള് സദ്യ വാങ്ങുമ്പോ മുണ്ട് ഫ്രീ ആയി കിട്ടുമല്ലോ രണ്ടാമത് ഒരു സദ്യ കൂടെ വാങ്ങുമ്പോ സാരിയോ ചുരിദാർ മെറ്റീരിയലോ എടുക്കാലോ രണ്ടുപേരും സദ്യ വാങ്ങുന്നു രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഓണക്കോടി എടുക്കാം പ്രോബ്ലം സോൾവ്
0: മറക്കണ്ട സഫാരിയുടെ ഇത്തവണത്തെ ഓണസദ്യയുടെ കൂടെ ഓണക്കോടിയും സദ്യ പ്രീ ബുക്ക് ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കും സഫാരി സോഷ്യൽ മീഡിയ പേജുകൾ ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്യൂ
4: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ
0: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ അഡ്വാൻസ് ഡേ കെയർ സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു
5: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133 ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ
6: മലയാള സിനിമ ആഘോഷമാക്കാൻ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ഖലീഫ വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന സർപ്രൈസ് എൻട്രികൾ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഖലീഫ
7: സാർ ഒന്ന് ശ്രമിച്ചു നോക്ക് ആമിർ അലീനെ പൂട്ടാൻ അപ്പ കാണാം നമ്പറം പള്ളിയിലെ ഉറൂസ്
6: ഓഗസ്റ്റ് 20 മുതൽ തിയേറ്ററുകളിലേക്ക് ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ
8: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി
9: യുആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി
10: ഓൺലി ഓൺ റേഡിയോ സുനോ

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Suno updates.
7: Suno updates like swagatham. Updateകളുമായി നിസ. വേനലവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കാനിരിക്കെ ദോഹ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തിരിച്ചെത്തുന്ന യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. യാത്രക്കാർക്ക് തടസ്സങ്ങളില്ലാതെ സുഗമവും സുഖകരവുമായ യാത്ര അനുഭവം ഉറപ്പാക്കാൻ വിമാനത്താവളം പൂർണ്ണ സജ്ജമാണെന്ന് അധികൃതർ അറിയിച്ചു. കരാമ സൗകര്യങ്ങളിലേക്കുള്ള പ്രവേശന പാതകൾ തടസ്സപ്പെടുത്തരുതെന്ന് അധികൃതർ. സമീപത്ത് വസ്തുക്കൾ കൂട്ടിവയ്ക്കുകയോ പ്രവേശനം തടസ്സപ്പെടുന്ന രീതിയിൽ പാർക്കിംഗ് ചെയ്യുകയോ ചെയ്യരുത്. ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി അധികൃതർ. വേനലവധി കഴിഞ്ഞ നിരവധി യാത്രക്കാർ രാജ്യത്തേക്ക് തിരിച്ചെത്തുന്ന സാഹചര്യത്തിലാണ് നടപടി. വിമാനത്താവളത്തിലൂടെ എളുപ്പത്തിൽ കടന്നുപോകാനുള്ള നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇമിഗ്രേഷൻ, ബാഗേജ് ശേഖരണം, കുട്ടികൾക്കൊപ്പമുള്ള യാത്ര, യാത്രക്കാരെ സ്വീകരിക്കൽ എന്നിവ സുഗമമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് അധികൃതർ പുറപ്പെടുവിച്ചത്. ഇന്നും നാളെയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊടിക്കാറ്റിന് സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു.
6: സുനോ അപ്ഡേറ്റ്.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery.
1: ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
2: മർസയിൽ നിന്നോ?
1: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
0: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
4: Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
7: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ
1: മുണ്ട്
0: സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ
1: മുണ്ട് മുണ്ട് മുണ്ട് അല്ല അല്ല എന്താ പ്രശ്നം
2: സഫാരിയുടെ 25 കൂട്ടം വിഭവങ്ങൾ അടങ്ങിയ ഇത്തവണത്തെ ഓണസദ്യക്ക് വെറും 36 റിയാലേ ഉള്ളൂ മാത്രമല്ല ഒരു ഓണസദ്യ വാങ്ങിക്കുമ്പോ മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് സൗജന്യമായിട്ട് നേടാം അതിൽ ഏത് വേണമെന്ന തർക്കത്തിലാ ഞങ്ങൾ
3: ഇത് സിമ്പിൾ അല്ലേ ഒരാള് സദ്യ വാങ്ങുമ്പോ മുണ്ട് ഫ്രീ ആയി കിട്ടുമല്ലോ രണ്ടാമത് ഒരു സദ്യ കൂടെ വാങ്ങുമ്പോ സാരിയോ ചുരിദാർ മെറ്റീരിയലോ എടുക്കാലോ രണ്ടുപേരും സദ്യ വാങ്ങുന്നു രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഓണക്കോടി എടുക്കാം പ്രോബ്ലം സോൾവ്
0: മറക്കണ്ട സഫാരിയുടെ ഇത്തവണത്തെ ഓണസദ്യയുടെ കൂടെ ഓണക്കോടിയും സദ്യ പ്രീ ബുക്ക് ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കും
3: പ്രോബ്ലം സോൾവ്
0: മറക്കണ്ട സഫാരിയുടെ ഇത്തവണത്തെ ഓണസദ്യയുടെ കൂടെ ഓണക്കോടിയും സദ്യ പ്രീ ബുക്ക് ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കും

എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രാഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.
1: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഇന്ന് ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച ദിവസമാണ്. നമ്മളൊരു ചെറിയ ചോദ്യത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുറച്ച് നാളുകൾ കൂടി കഴിയുന്ന സമയത്ത് പ്രോംപ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് മറുപടികൾ ലഭിക്കുന്ന AI സംവിധാനങ്ങളൊക്കെ സംഭവിക്കുമെന്നുള്ള അപ്ഡേറ്റുകളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു വരുമായിരുന്നു. അക്കൂട്ടത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു AI വന്നതിന് ശേഷം കുറേ കാര്യങ്ങൾ നമുക്ക് എളുപ്പമായിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കൊരു ഹെൽപ്പായി മാറിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചു വന്ന സമയത്ത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ശിവ കുറച്ചു മുമ്പ് വിളിച്ച് പറഞ്ഞത് ആളൊരു ബിസിനസ് മാനായിട്ട് മാറ്റപ്പെട്ടു 4 മാസത്തിനുള്ളിൽ എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറി അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തൊരാൾ കൂടി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാണ്, നമുക്കൊന്ന് കേട്ടു നോക്കാം. എടപ്പള്ളി. ഓക്കെ, അടിപൊളി. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട് പോകുന്നോ? ഓക്കെ, അപ്പൊ പറഞ്ഞു, എന്താണ് പറയാനായിട്ടുള്ളത്?
4: എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് അങ്ങനെ ഒരു 2 weeks മുമ്പ് ഒരു കോംപ്ലിക്കേറ്റഡ് എക്സൽ ആയിരുന്നു എനിക്ക് കിട്ടിയത്. വർക്ക് വൈസ് നോക്കുമ്പോ കൊറേ പ്രാവശ്യം ഞാൻ ആക്ച്വലി അതിന്റെ വീലുക്കപ്പ് ഒന്നും നടക്കില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോമൺ ഡാറ്റ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോഴാണ് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരു ഇത് ഓപ്ഷൻ ഉണ്ടെന്നുള്ള രീതിയിൽ. ഞാൻ ജസ്റ്റ് വെറുതെ ട്രൈ ചെയ്തു, ഒരു മാക്സിമം ഒരു 10 to 15 minutes കാര്യം റെഡി ആയി എനിക്ക്.
3: ഓക്കെ ഓക്കെ.
4: ആക്ച്വലി എനിക്ക് അത് ശരിക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയി. എന്നുവെച്ചാൽ ഒരു 15 days ഇരുന്നാൽ പോലും തീരാത്ത ഡാറ്റ ആയിരുന്നു അത്. പെട്ടെന്ന് തന്നെ ക്ലിയർ ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇതായിപ്പോയി. പക്ഷെ ഒരു പ്രശ്നവും ഉണ്ട് അതില്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കോൾ ഇപ്പോ വല്ല മാനേജേഴ്സ് വല്ലതും കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാം മാറ്റിക്കളഞ്ഞേക്ക്. ഇപ്പൊ എന്നിട്ട് പെട്ടെന്ന് ഒരു ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. കാരണം ഒരു 15 minutes എല്ലാം റെഡി, ഡാറ്റ റെഡി, ആക്യുറസി അത്യാവശ്യം. ഫുള്ളായിട്ടെന്ന് പറയാൻ എന്തായാലും കുഴപ്പമില്ലായിരുന്നു. നമ്മളത് ഞാന് ആക്ച്വലി 2 weeks ഇരുന്നിട്ട് എനിക്ക് പ്രാന്ത് പിടിച്ചിരിക്കുന്ന ഡാറ്റ ഇരുന്നില്ല. രണ്ടും കൂടി കോമൺ നോക്കി നോക്കി നോക്കി പെട്ടെന്ന് റെഡി ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇതായിപ്പോയി,
3: അത്ഭുതമായി പോയി. ഓക്കെ ലിജി, അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം കേട്ടോ.
4: ഓക്കെ, ബൈ.
3: താങ്ക് യു, ബൈ. കുറച്ച് ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത് AI ഭയങ്കര ഹെൽപ്പായിട്ട് മാറിയതിനെ കുറിച്ചാണ് എല്ലാവരും ഇങ്ങനെ സംസാരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മറുപടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മെസ്സേജിൽ പറയാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മറുപടികൾ പോരട്ടെ. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് മാനുവൽ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇന്നെൻ്റെ മൂത്ത മകളുടെ ആദ്യത്തെ, അതായത് അല്ല ഓക്കെ, മൂത്ത മകളുടെ, അതായത് എൻ്റെ ചേച്ചിയുടെ മോളുടെ 26th ബർത്ത്ഡേ ആണ്. അപ്പൊ ആൾക്കൊരു സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മോളുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. എനിവേ, മോൾക്ക് എല്ലാവിധ ആശംസകളും വളരെ സ്നേഹത്തോടുകൂടി നമ്മളുടെ ഒരു സ്നേഹം നിറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. വണക്കം ചെന്നൈ എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്. സമയം 8 മണി കഴിഞ്ഞ് 22 minutes ആണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ജെനിസ ഈ ടൈമിൽ നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഇത്തവണത്തെ ഓണം സംഭവമാകും.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
1: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
2: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
3: അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
5: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
8: This is Morning Safari. Morning Safari. Morning Safari.
9: Malabar Gold and Diamonds Morning Safari,
7: brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
10: In association with
11: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
12: Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
13: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
14: Just feel like you're home.
0: ഓണപ്പാട്ട് brought to you by
1: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ. പാർത്താസിനൊപ്പം

0: ഓണപ്പാട്ടൊക്കെ ഇങ്ങനെ കേട്ട് വന്ന സമയമാണ്. സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ ജന്നി സാർ നിങ്ങളുടെ കൂടെയുണ്ട് കേട്ടോ. കുറച്ചുപേരുടെ മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. നബീൽ പറയുന്നത്, ഞാനിങ്ങനെ ചോദിച്ചു വരായിരുന്നു, AI വന്നതോടുകൂടി കുറെ നമ്മുടെ ജോലികളൊക്കെ എളുപ്പമായിട്ടുണ്ട്, അതെന്തൊക്കെ കാര്യങ്ങൾ എളുപ്പമായിട്ടുണ്ട് എന്ന് ചോദിച്ച സമയത്ത് നബീൽ പറയുന്നത് കോഡിംഗ് ആൻഡ് ഫാസ്റ്റർ ഇൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ട്. റൌഫിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, ChatGPT ഉള്ളത് കൊണ്ട് എഡിറ്റിംഗ് പ്രോസസ് എല്ലാം നല്ല എളുപ്പമായി, 5 മിനിറ്റിൽ പോലും ഇപ്പം വേണ്ട എന്ന് പറഞ്ഞിട്ട് ആൾ എഡിറ്റ് ചെയ്ത ഒരു സംഭവത്തിൻ്റെ ഒരു പോസ്റ്റർ കൂടി നമുക്കിങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. ഈ പോസ്റ്റർ വിശേഷം പറഞ്ഞ സമയത്ത് തന്നെ അതുപോലെ ഒരു വിശേഷം കൂടി ഷെയർ ചെയ്യാനായിട്ട് നമ്മളുടെ കൂടെ ഒരാൾ കൂടി ഇതാ ജോയിൻ ചെയ്യുന്നുണ്ട്.
1: എനിക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാല് സ്റ്റോറി നമുക്ക് നന്നായിട്ട് മേക്ക് ചെയ്യാം. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ വെഡിങ്ങിന്റെ
0: ഈ പോസ്റ്റർ ഡിസൈൻ ആണോ ഉദ്ദേശിക്കുന്നത്? പോസ്റ്റർ ഡിസൈൻ എളുപ്പമാക്കി തന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്?
1: അതെ, പോസ്റ്റർ ഡിസൈൻ അതല്ല, ഞാൻ പോസ്റ്റർ ഡിസൈനെ എളുപ്പമാക്കിയല്ല, ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്തു കൊടുത്തതാണ്. എനിക്ക് നിരവധി മെസ്സേജുകൾ വരാറുണ്ട് പോസ്റ്റർ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി.
0: ഇപ്പൊ പോസ്റ്റർ ഡിസൈനർ ആയി, പുതിയ ജോലിയും കിട്ടി.
1: പുതിയ ജോലി കിട്ടി. അപ്പോ ഞാട്ടിന് ഇങ്ങനെ വിളിച്ചിട്ട്, നമ്മളൊരു ഗ്രാമപ്രദേശമാണല്ലോ, പിന്നെ ഇതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച പിന്നെ ഒരു വെഡിങ്ങിന്റെ ഇതിന് വേണ്ടിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മളിങ്ങനെ ഇരുന്നിട്ട് പല രീതിയിൽ മുന്നേ ചെയ്ത പോലെ അല്ലാത്ത രീതിയിൽ ഡിഫറെന്റ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് എന്നോട് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. നമ്മളിപ്പോ ഇവിടെ ഒരു പുതിയൊരു സീറോ ബോയ്സ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ അതും ഞാൻ പിന്നെ AI ടൂൾ വെച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്തത്. കുറെ പ്രാവശ്യം സെർച്ച് ചെയ്ത് അതിനൊരു ലോഗോ കിട്ടി. അത് നല്ല അടിപൊളി ഒരു ലോഗോ. നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള നമുക്ക് ഇങ്ങോട്ട് ഒരു സംഭവങ്ങൾ കിട്ടുന്നുണ്ടാവും.
0: ഓക്കെ. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു പുതിയ പോസ്റ്റർ ഡിസൈനർ ജനിച്ചു.
1: അതെ, പോസ്റ്റർ ഡിസൈനർ തുടങ്ങി. ചെറിയ കഥകൾ ചോദിക്കുന്നുണ്ട്, അതും കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളത് കൊടുക്കുമ്പോ നമ്മള് കണ്ടെന്തായാലും കിട്ടുന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും
1: നമ്മള് അത് നല്ല രീതിയിൽ നല്ല കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കാന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും കിടിലം പോസ്റ്ററുകൾ പോരട്ടെ. അപ്പൊ നമുക്കൊരു പോസ്റ്റർ ഒക്കെ ഇങ്ങോട്ട് അയച്ചത് നോക്കട്ടെ, അടിപൊളിയാണോ എന്ന്.
1: സാധനം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്.
0: ഓക്കെ,
1: പറഞ്ഞപ്പോ ഞാൻ അയച്ചത് നിസ്സയുടെ അപ്പുണ്ണിന്റെ മോർണിംഗ് ഷോന്റെ ഒരു പോസ്റ്റർ അയച്ചത്.
0: ആ, പെട്ടെന്നായിക്കോട്ടെ, ആ കഴിവ് മുഴുവൻ പുറത്തെടുക്ക്. ശരി എന്നാ, ബൈ ഷൈജു. അദ്ദേഹം ആയിരുന്നു ആ ഒരു വിശേഷങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും ആ ഒരു വിശേഷത്തിൽ നിന്ന് നമ്മൾ നേരെ നാട്ടിലേക്കാണ് ഇനി എത്താനായിട്ട് പോകുന്നത്. ഒരു വൈറൽ വിശേഷം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. ഒരു ഇന്ത്യൻ വേർഷൻ, ലാമിൻ യമാലിന്റെ ഒരു ഇന്ത്യൻ വേർഷൻ ആണ് ആരാണീ കുട്ടി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ മുഴുവൻ ഒന്ന് അന്വേഷിക്കുകയായിരുന്നു. ഈ പയ്യന്റെ ഒരു പ്രകടനം കണ്ടിട്ട്, ആ ഒരു ഫുട്ബോൾ ആ ഒരു കഴിവ് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുമായിരുന്നു, ഇതാരാണീ കുട്ടി, എവിടെയുള്ള കുട്ടിയാണ് എന്നുള്ള അന്വേഷണങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ഗംഭീരമായിട്ട് ഫുട്ബോൾ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു കുട്ടി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. പൊതുവെ സോഷ്യൽ മീഡിയ ആളെ വിശേഷിപ്പിച്ചത് ലാമിൻ യമാലിന്റെ ഇന്ത്യൻ വേർഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് ഏത് സ്കൂളിലെ കുട്ടിയാണ്, എവിടെയുള്ള കുട്ടിയാണ്, അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ തന്നെ നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്, ഒരു നല്ല പാട്ടിലേക്ക് പോവുകയാണ്. ഫ്ലാഷ് മൂവിയിലെ ഒരു പാട്ടാണ് ഇപ്പം ദാ നിങ്ങൾക്കരികിലേക്ക് വരുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 37 മിനിറ്റ്.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
1: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 ഖത്തറിയാലിന്. ഓഗസ്റ്റ് 25 രാത്രി 8 മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
0: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
1: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
2: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
1: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം. ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
1: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136-6448.
4: ഹായ്, ഞാൻ കമൽ.
1: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി.
2: ഓൺലി ഓൺ റേഡിയോ സുനോ

0: ഈ പാട്ടിന്റെ ലാസ്റ്റ് അപ്പുണ്ണിയുടെ കറക്റ്റ്
1: എന്താണ്?
0: ആ പനി പനി പനി എന്തുട്ടി
1: ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ച് ഓണറിലെ അപമാനിച്ചു വിടാൻ ഞാൻ ഒരു തെറ്റും താങ്കളോട് ചെയ്തിട്ടില്ല.
0: അല്ല എനിക്ക് കറക്റ്റ് കണക്ഷൻ അപ്പുണ്ണിയല്ലേ കണക്ഷൻ പഠിപ്പിച്ചേ, അപ്പൊ ഞാനത് കണക്ട് ചെയ്തതാണ്,
1: ഗുരുഭക്തി കാണിച്ചതാണ്. പനി പനി ഒന്നല്ല, ഭയങ്കര ക്ഷീണം,
0: ഭയങ്കര ക്ഷീണം. ചിലപ്പോ ഈ ചില സമയത്ത് നമുക്കൊരു ഭയങ്കര ടയേർഡ് ഫീല്.
1: അത് എനിക്കറിയില്ല, കഴിഞ്ഞ ദിവസം ഉച്ചക്ക് കുറച്ചധികം ഡ്രൈവ് ചെയ്യേണ്ടി വന്നേ, അപ്പൊ ഞാൻ വിചാരിച്ചു
0: മോന്റെ വിശേഷം പറയാനായിട്ടുള്ളത്, മോന്റെ പേര് ഷഹബാസ് എന്നാണ്, മുഹമ്മദ് ഷഹബാസ് എന്നാണ് പേര്.
1: അപ്പൊ
0: നിങ്ങൾ പലരും ഇൻസ്റ്റയിൽ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും, മോന്റെ ആ ഒരു എന്താ പറയാ, അവര് കുറച്ച് കുട്ടികൾ ചേർന്നിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു വീഡിയോ ആണ്.
1: അപ്പൊ അതില് അവന്റെ സ്കില്ല്, പയ്യൻസിന്റെ സ്കില്ല് രക്ഷയില്ലായിരുന്നു.
0: കാരണം ഇന്ത്യൻ ലാമിൻ യമാൽ വേർഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇൻസ്റ്റയിലൊക്കെ ആ ഒരു വീഡിയോസ് ഒരുപാട് ആളുകൾ ഇടുന്നുണ്ട്. ഇതായതാണ് ഈ പയ്യൻ എന്നൊക്കെ ചോദിച്ചു ഒത്തിരി വീഡിയോസ് വന്നിട്ടുണ്ട്. അപ്പൊ ആ മോനെ നമ്മൾ വിളിച്ചില്ലെങ്കിൽ ശരിയാവൂലല്ലോ. അപ്പൊ ആ മോൻ നമ്മളുടെ കൂടെ, മോനും അതോടൊപ്പം തന്നെ സ്കൂളിലെ സാറും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ മോനെ, ഗുഡ് മോർണിംഗ്. എന്താണ് മോന്റെ പേരെന്താണ്? മോന്റെ അടുത്ത് എല്ലാരും എന്താ പറയുന്ന വീഡിയോ കണ്ടിട്ട് എല്ലാവരുടെയും റെസ്പോൺസ് എങ്ങനെയുണ്ട്? ഓക്കെ. മോൻ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാ? മോന്റെ ഫേവറേറ്റ് പ്ലെയർ ആരാ? ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫാനാണ്, CR7 ഫാനാണല്ലേ. ഓക്കെ, മോൻ വൈറൽ ആയ കാര്യം മനസ്സിലായോ? വൈറൽ ആയി എന്നറിഞ്ഞോ? എല്ലാരും ഇത് കണ്ടെന്നുള്ളത് അറിഞ്ഞോ? ഓക്കെ, ഇത് എവിടെയാ നിങ്ങൾ ഈ ഫുട്ബോൾ കളിച്ച സ്ഥലം എവിടെയാ? അപ്പം ഇനി എന്താണ് മോന്റെ ആഗ്രഹം? ഭാവിയിൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആവണമെന്നാണോ ആഗ്രഹം? അപ്പൊ അതുപോലെ തന്നെ സംഭവിക്കട്ടെ, തകർപ്പൻ പ്ലെയർ ആയിട്ട് മാറട്ടെ കേട്ടോ. ഓക്കെ, മോൻ സാറിന്റെ അടുത്ത് കൊടുക്കോ ഫോണൊന്ന്.
2: ഹലോ, എന്റെ പേര് ഹസൻ, സീനിയർ അധ്യാപകനാണ്. എന്റെ പേര് ദാറുസലാം LP സ്കൂൾ ചാലക്കൽ, ആലുവ സജ്ജില്ലയാണ്, എറണാകുളം ജില്ല. തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളില് പിന്നെ മഴ കാരണം അവരുടെ ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റില്ല. അപ്പോ സ്കൂളിന്റെ തൊട്ട് മുമ്പിലുള്ള ഒരു കോട്ടയാടിലാണ് വീടുകൾ കാണുന്ന പോലെ ബ്ലോക്ക് ഒക്കെ ഒരു സ്ഥലത്താണ് ഇവരെ കളിപ്പിക്കുന്നത്. അവിടെ കുറച്ച് കെയർ ചെയ്ത് തന്നെ കളിക്കേണ്ട സ്ഥലമാണ്, ഹാർഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പോ അവരെ PT പീരീഡ് ഇങ്ങനെ അവര് കളിക്കുന്നതിന്റെ പിന്നെ ശ്രദ്ധയിൽ സാറെന്ന് പറഞ്ഞു, വേറെ ഡിവിഷനിൽ ഒരു സാറുണ്ട്, മൂന്നാം ക്ലാസ്സിലെ അധ്യാപകനാണ്. അദ്ദേഹം കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ ഇരുന്നിട്ട് ഇവർ കളിക്കുന്നത് ഇങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ആ എടുക്കുന്ന സമയത്ത് അവന്റെ ആ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് ആ ഒരു 32 സെക്കൻഡ് അതൊക്കെ ജസ്റ്റ് കിട്ടുകയും ചെയ്തു. അത്രയും ദൂരമായിട്ട് എടുത്ത ഒരു ഷോട്ടാണ്. അപ്പൊ അതിങ്ങനെ എടുത്തപ്പോ നമ്മള് നല്ല കളിയാണ്. അപ്പൊ പിന്നെ അധ്യാപകരൊക്കെ ചർച്ച ചെയ്തപ്പോ അതൊന്നും നമുക്ക് ഇൻസ്റ്റയിലൊക്കെ ഇടാം, ചിലപ്പോ വൈറൽ ആവുന്ന കരുതി നമ്മള് അത് ഓൺ എയർ ചെയ്ത സമയത്ത് ഏകദേശം ഒരു 1 മിനിറ്റിലൊക്കെ ആവുന്നുള്ളൊരു ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രതീക്ഷയൊക്കെ തകട് മറിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ ദിവസം തന്നെ 8 മില്യൺ ആയത്. ഇപ്പൊ അത് ഏകദേശം 20 മില്യന്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. എന്തായാലും അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കുറെ ആളുകളൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നു, പിന്നെ UK ബേസ്ഡ് ആയിട്ടുള്ള കുറെ ടീംസ് നമ്മള് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചാനലുകളിലൊക്കെ വന്ന് അവന്റെ ഇന്റർവ്യൂ എടുത്തു. അവന് ശരിക്കും ഫുട്ബോളിൽ ഇൻബോൺ ആയിട്ടുള്ള ഒരു ടാലന്റ് ഉണ്ട് നന്നായിട്ട്. പിന്നെ നമ്മൾ സ്കൂളിൽ പ്രത്യേക കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ആഴ്ചയിൽ 2 പീരീഡുകൾ ഫുട്ബോളിന് പ്രത്യേകം കോച്ചിങ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കൂളിലെ തന്നെ കോച്ചുമാരായിട്ടുള്ള മുർഷി സാർ, അജ്മൽ സാറാണ് ഈ കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കുന്നത്. നമുക്ക് ചില പരിമിതിയും കാര്യങ്ങളും ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും ഉള്ള സംവിധാനങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രൂപത്തിൽ തന്നെയാണ് കുട്ടികൾക്ക് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നത്. അപ്പോ ക്ലാസ്സിലെ അവര് കളിച്ച കുട്ടികൾ അവന്റെ ക്ലാസ്സിൽ തന്നെയുള്ള കുട്ടികളെ 2 ടീമായിട്ടാണ് കളിപ്പിച്ചിരുന്നത്. അവന്റെ ഇഷ്ടപ്പെട്ട ഗെയിം ആയിട്ടുള്ള ഫുട്ബോളാണ്. അപ്പൊ അതില് നമ്മൾ ചെറുപ്പത്തിന് അവന്റെ ടാലന്റ് തിരിച്ചറിഞ്ഞിരുന്നു. അപ്പൊ അവന് അങ്ങനെ ജഗിൾ ചെയ്യാനും മറ്റുള്ള കുട്ടികളൊക്കെ കബളിപ്പിച്ച് ബോളൊക്കെ ഗോളാക്കാനൊക്കെ നല്ല കഴിവുള്ള ഒരു കുട്ടി കൂടിയാണ്. എന്തായാലും അവന് നല്ലൊരു ഭാവി ഉണ്ട്. പിന്നെ അവന്റെ ഒരു ആഗ്രഹമായിട്ട് അവന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി ജേഴ്സി അണിയണം വേൾഡ് കപ്പിൽ എന്നുള്ളതാണ്. എന്തായാലും
0: ഞങ്ങളുടെ
2: പ്രാർത്ഥന അവന് വേണ്ടിയിട്ടുണ്ട്. എന്തായാലും അതെ അതെ, സാധ്യമാണ്. അവനിലൂടെ സ്കൂളും കൂടി തിരിച്ചറിയപ്പെടുന്നതിലും വളരെയധികം സന്തോഷമുണ്ട്.
0: ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
5: മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമില് കഴിഞ്ഞ മണിക്കൂറിൽ നമ്മളൊരു വൈറൽ വിശേഷമൊക്കെ അറിഞ്ഞു. ഇനിയിപ്പോ നേരെ നമ്മുടെ പ്രിയപ്പെട്ട വിശേഷങ്ങളിലേക്ക് കടക്കുന്ന സമയമാണ്. ഹൈഡ് ആൻഡ് സീക്കിലേക്ക് എത്തുന്ന ടൈമില് കുറച്ച് സൂചനകൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സൂചനകളിലൂടെ ഒരു സിനിമ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യേണ്ടത്. ഇത് പെട്ടെന്ന് കിട്ടുന്നൊരു സിനിമയാണ്. എപ്പോഴും പറയാനുള്ളത് പോലെ മലയാളത്തിൽ എഴുതുന്ന സമയത്ത് 2 വാക്കുകൾ മാത്രമുള്ളൊരു സിനിമയാണിത്. ഓക്കെ, 2004 ഈ സിനിമ റിലീസായിട്ടുള്ളത്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ്. ഓക്കെ, ഇതിൽ മൊത്തം സൂചനകളാണ് കേട്ടോ. കഥ ഉദയകൃഷ്ണ, സി ബി കെ തോമസ് ആണ്. അപ്പോൾ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് പിടികിട്ടിയിട്ടുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജിൽ പറഞ്ഞു 5000917 എന്ന നമ്പറിലേക്ക്.

മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവ് ആണ്. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 ക്യു എൻ സി

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: ഹായ്, ഞാൻ ദേവാനന്ദ്. 92 ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ടു

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. ഇത്തവണത്തെ ഓണം സംഭവമാകും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
0: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
1: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: രണ്ടാം ഭാവം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സമയം 9 മണി കഴിഞ്ഞ് 25 മിനിറ്റാണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. എനിക്ക് തിരുത്തി ഫരീസാദ് അത് മെസ്സേജിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് ചെറുതായിട്ട് അങ്ങോട്ട് തെറ്റി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. രണ്ട് വാക്കുകളല്ല, രണ്ടക്ഷരം എന്നുള്ളത്. അതെ, രണ്ടക്ഷരമാണ് ഈ സിനിമയുടെ പേരിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് എല്ലാവരും പെട്ടെന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഒരു അപ്ഡേറ്റിലേക്ക് കൂടി പോകാനായിട്ടുണ്ട്. നമുക്കറിയാം, വേനലവധിക്ക് ശേഷം സ്കൂളുകളൊക്കെ തുറക്കാനായിട്ട് ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് തിരിച്ചെത്തുന്ന യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. യാത്രക്കാർക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ സുഗമമായിട്ടും സുഖകരമായിട്ടും ഒക്കെ യാത്രാ അനുഭവം ഉറപ്പാക്കാനായിട്ട് വിമാനത്താവളം പൂർണ്ണ സജ്ജമാണ് എന്നുള്ള കാര്യങ്ങൾ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അപ്പം ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ സമയവും കുട്ടികളുടെ ടൈമും ഒക്കെ തന്നെ വരാനായിട്ട് പോവുകയാണ്.
1: Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
2: Gifting partner, Daiso Japan. You name it, we have it.
1: And
2: Doha Center, shop more, pay less.
1: Old Airport Road, Doha and Alcor.
2: Call 70222525.
1: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
3: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: ബാക്ക് ടു സ്കൂൾ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഓഗസ്റ്റ് 27 അബൂ സിദ്ര മോളിൽ വെച്ചിട്ട് ഒരു 3 മണിയോടുകൂടിയായിരിക്കും നമ്മുടെ ബാക്ക് ടു സ്കൂളിന്റെ സെലിബ്രേഷൻസ് ഒക്കെ നടക്കാനായിട്ട് പോകുന്നത്. ആ ഒരു കാര്യങ്ങൾ കൂടി ഞാനൊന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി പോകുന്ന സമയത്ത് അതുൽ കൃഷ്ണ പറയുന്നത് ആ ക്ലൂസ് ഒന്നുകൂടി പറയാം. ഓ, തീർച്ചയായിട്ടും ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് സജീർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ സജീറെ, ഗുഡ് മോർണിംഗ്. ജാസിർ ഹുസൈൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പോരട്ടെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഷിനാദിന്റെ മെസ്സേജ് ഉണ്ട്. ഷിനാദ് അതിന്റെ അതിലേക്ക് നമുക്ക് വരാം കേട്ടോ. ഓക്കെ, അതിന് മുൻപായിട്ട് സൂചനകളൊന്ന് പെട്ടെന്ന് ഒന്നുകൂടി ഞാൻ പറഞ്ഞു പോകാം. 2004 റിലീസായ സിനിമയാണിത്. ഈ സിനിമയുടെ കഥ ഉദയകൃഷ്ണ സി ബി കെ തോമസ് ആണ്. ഗോപാലകൃഷ്ണനാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര്. എല്ലാവർക്കും അറിയുന്ന, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. ഓക്കെ, അപ്പൊ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വേഗം ഉത്തരങ്ങൾ അയച്ചിട്ടുള്ളൂ. 5000917 എന്ന നമ്പറിലേക്ക്. ഖലീഫ, അതോടൊപ്പം തന്നെ ബെത്ലഹേം കുടുംബ യൂണിറ്റ്, ഈ 2 സിനിമകൾക്കായിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. ഈ സിനിമകൾ കാണാനുള്ള ടിക്കറ്റുകളായിരിക്കും ഭാഗ്യശാലികൾക്കരികിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അപ്പൊ വേഗം വേഗം ഉത്തരങ്ങൾ പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്ക്.
1: In the art of Podumar Kolanda.

0: അഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
2: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
3: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
1: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
3: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
4: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
3: കണ്ട കണ്ട കാണണ്ട.
1: ബെത്ലഹേം കുടുംബ യൂണിറ്റ് ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. കുട്ടികുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്രാ മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ 91.7 FM. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
5: Gifting partner Daiso Japan, you name it, we have it.
1: And
5: Doha Center, shop more, pay less.
1: Old Airport Road, Doha and Alcor.
5: Call 70222525.
1: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
6: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 43 മിനിറ്റാണ്. അടിപൊളിയായിട്ട് എല്ലാവരുടെ ഉത്തരങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ പല പല മെസ്സേജുകൾ അയക്കുന്നു, നേരത്തെ വിളിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല മെസ്സേജുകളും പലരും ഇങ്ങനെ അയച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഒരു വിശേഷത്തിലേക്ക് കൂടി പോവാണ്. ലോകകപ്പ് ഹോക്കി നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യ 2nd round എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി എത്തിയിട്ടുണ്ട്. 5-3 രണ്ടാം റൗണ്ടിലേക്ക് ഉള്ള കടക്കൽ സംഭവിക്കുന്നതിന് മുൻപായിട്ടുള്ള മത്സരത്തിൽ 5-3 നമ്മൾ വിജയം നേടിയത്. ഹർമൻ പ്രീതും അഭിഷേകും ഇരട്ട ഗോളുകൾ സ്വന്തമാക്കി എന്നുള്ളതാണ്. 5-3 വിജയിച്ച് അങ്ങനെ ഇന്ത്യ 2nd round ലോകകപ്പ് ഹോക്കിയിൽ കടന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു വിശേഷം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് വരികയാണ്. അഹമ്മദ് സുഹൈലിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. കറക്റ്റാണോ എന്ന് ചോദിക്കുന്നു, കറക്റ്റാണ്. സജീറിൻ്റെ മെസ്സേജ് ഉണ്ട്. ജാസിർ ഹുസൈൻ റൺവേ ആണോ എന്ന് ചോദിക്കുന്നു, റൺവേ അല്ല കേട്ടോ. ഓക്കെ, ഹസീബിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹസീബും റൺവേ പറഞ്ഞു. റിച്ചി റൈറ്റ് ആൻസർ അയക്കുന്നു. ഇഫ്തിഹാറുദ്ദീൻ പറയുന്നത് നിസ്സെ ഒന്ന് കണ്ണു തുറന്നാൽ ഖലീഫ കാണാമായിരുന്നു എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ബിജുലാലിൻ്റെ മെസ്സേജ് മിസ്റ്റർ ബട്ട്ലർ ആണോ എന്ന് ചോദിക്കുന്നു, അല്ല. ഓക്കെ, ആഷിദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അതുൽ കൃഷ്ണ അയക്കുന്നു. കുറേ പേര് മിസ്റ്റർ ബട്ട്ലർ അയച്ചു അല്ലേ. ശ്രീകാന്തിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഷിനാദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ദൈവമേ, വെട്ടമൊക്കെ ഇറങ്ങിയിട്ട് ഇത്ര വർഷമായോ, നമുക്കൊക്കെ പ്രായമായി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റൈറ്റ് ആൻസർ വെട്ടം തന്നെയാണ്. അൻഷാദിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു. മുബഷീർ, ബുഷ്ര, അക്കുവിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. കനിമോൾ റൺവേയാണ് പറഞ്ഞത് കേട്ടോ. ഷഫീഖിൻ്റെ മെസ്സേജ് ഉണ്ട്. അൻസൽ ഹബീബ് പറയുന്നത് നേരത്തെ വിളിക്കണേ ടിക്കറ്റ് തരാനായിട്ട് എന്ന് പറയുന്നു. ഗീതു ലിപ്പിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. യാഷിൻ്റെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ജസീനയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഡോക്ടർ റബീബ മെസ്സേജ് ചെയ്യുന്നു. ഒമറിൻ്റെ മെസ്സേജ് ഉണ്ട്. സബു നിസാർ, ഷാസ്, സമീഹ, അജിയുടെ മെസ്സേജ്, മഹിത, കൂടെ തന്നെ മുർഷിദ്, ഫിലിപ്പ് ജോസ്, അഹമ്മദ് നിയാസ്, അജീഷ് കൊട്ടാരക്കര, ഫരീസാദ്, നസീമ, റിനീഷിൻ്റെ മെസ്സേജ്, പക്ഷെ തെറ്റിപ്പോയി ഉത്തരം, വിനീത്, ഷംസ്, അബ്ദുൽ ജബ്ബാർ, അങ്ങനെ ഒരുപാട് പേരുടെ റൈറ്റ് ആൻസേഴ്സും ചിലർക്കൊക്കെ തെറ്റിപ്പോയി, ചിലർക്ക് ശരിയായി. അങ്ങനെ മെസ്സേജുകൾ വന്നു. ഹുസൈൻ നൂറിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഓക്കെ, ഇന്ന് നമ്മുടെ അല്ലമീൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഓ, അടിപൊളി. ഓക്കെ, ഇന്ന് അല്ലമീൻ്റെയും റബീനയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ലിസ്ണറാണ് അല്ലമീൻ, എല്ലാവർക്കും അറിയാം. അപ്പോൾ അല്ലമീന് വളരെ സ്നേഹത്തോടുകൂടി ഒരു വെഡിങ് ആനിവേഴ്സറി വിഷസ് അമീനും റബീനയ്ക്കും. അപ്പോൾ അടിപൊളി വിഷസൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി എനിക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലക്കി വിനാസിന് തീർച്ചയായിട്ടും ഇവിടെ നിന്നൊരു കോൾ വരുന്നതായിരിക്കും. അങ്ങനെ സിനിമ കാണാനുള്ള ടിക്കറ്റുകൾ നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നതായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീക്കെൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉള്ള ഒരു വീക്കെൻഡാണ്. ഉത്രാടപ്പാച്ചിലുണ്ട്, കുട്ടിമാവേലിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം എവിടെയാണ് പ്രോഗ്രാംസൊക്കെ നടക്കാനായിട്ട് പോകുന്നത്. 22nd നമ്മുടെ ഉത്രാടപ്പാച്ചിലും കുട്ടിമാവേലി നടക്കാനായിട്ട് പോകുന്നത് ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരെയും അവിടേക്ക് ഒരു 5:30 ഒരു വൈകുന്നേര സമയത്ത് വളരെ സ്പെഷ്യലായിട്ട് വെൽക്കം ചെയ്യാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വരണം, നമുക്ക് അടിപൊളിയായിട്ട് അവിടെ സെലിബ്രേറ്റ് ചെയ്യാം. ഈ ഒരു ഓണം വൈബിൽ നമുക്ക് അവിടെ തകർക്കാം എന്നുള്ള കാര്യം കൂടി പറയുകയാണ്. സമയം ഡേറ്റും മറക്കണ്ട, ശനിയാഴ്ചയാണ് കേട്ടോ. 22nd ശനിയാഴ്ച ഒരു 5:30 തന്നെ നിങ്ങൾ അവിടേക്ക് എത്തുക. നമുക്ക് തകർപ്പനായിട്ട് ഈ ഒരു ഓണക്കാലം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഓർമ്മപ്പെടുത്താനായിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട്.
1: Media and the Sound of South presents Victoria Gold MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
0: അങ്ങനെ പൊന്നോണം എം ജി ലൈവ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് സെപ്റ്റംബർ 4th. കാണാനുള്ള ടിക്കറ്റുകൾ നിങ്ങൾ സ്വന്തമാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം സ്കൈ മീഡിയയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ ഒക്കെ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിഗംഭീരമായിട്ട് ടിക്കറ്റുകൾ സ്വന്തമാക്കുക. ഈ ഓണക്കാലം പൊന്നോണം എം ജി ലൈവിനൊപ്പം നമുക്ക് തകർക്കാനായിട്ടുള്ളതാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അടുത്തൊരു മെസ്സേജ്. വിഷു, ഓക്കെ, അയ്യോ ലൈവായിരുന്നല്ലോ അമീനെ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം, റെക്കോർഡ് ചെയ്യുന്നോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്തു. ഞാൻ ഒന്നുകൂടെ വിഷസ് പറയാം, വൈഫിന് അയച്ചു കൊടുക്കാനാണെന്ന് പറയുന്നുണ്ട്. റിനീഷിൻ്റെ മെസ്സേജ് ഉണ്ട്. തെറ്റിപ്പോയവർക്ക് വേറെ ടിക്കറ്റ് ഉണ്ടോയെന്ന് ചോദിക്കാം. തെറ്റിപ്പോയവർക്ക് വേറെ ടിക്കറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താണ് റിനീഷി പറയുക? ഓക്കെ, അമീൻ റെഡിയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ആ ഒരു വിഷസ് ഒരിക്കൽ കൂടി പറയാം. നമ്മളുടെ പ്രിയപ്പെട്ട അല്ലമീൻ ആൻഡ് റബീന, നിങ്ങൾക്ക് സ്നേഹത്തോടുകൂടി ഒരിക്കൽ കൂടി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി ഞാൻ പതുക്കെ വൈൻഡപ്പിയാണ്. ഇനി ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് സന്ദീപ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു വണ്ടർഫുൾ വീക്കെൻഡ് വിഷ് ചെയ്യുന്നു, ഒരു അടിപൊളി ഡേയും കൂടെ വിഷ് ചെയ്ത് ഞാൻ അങ്ങോട്ട് ടാറ്റ ബൈ ബൈ പറയുന്നു.

0: Stars Happiness Frequency. Now available on Vodafone Shuf app. ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
1: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
0: സുനോപ്പനോണം സീസൺ 8.
1: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
3: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building Number 19, Shop 9 and 10. Call 7136-6448.
4: You're listening to...
5: Morning Safari!
4: Morning Safari!
5: Morning Safari!
0: Only on Radio Suno, 91.7 FM. This is Radio Suno,
6: 91.7 FM,
0: Qatar's favorite radio station.

0: 7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സുനോ അപ്ഡേറ്റ്സ്.
3: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസാം. വേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കാനിരിക്കെ ദോഹ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തിരിച്ചെത്തുന്ന യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. യാത്രക്കാർക്ക് തടസ്സങ്ങളില്ലാതെ സുഗമവും സുഖകരവുമായ യാത്ര അനുഭവം ഉറപ്പാക്കാൻ വിമാനത്താവളം പൂർണ്ണ സജ്ജമാണെന്ന് അധികൃതർ അറിയിച്ചു. കരാമ സൗകര്യങ്ങളിലേക്കുള്ള പ്രവേശന പാതകൾ തടസ്സപ്പെടുത്തരുതെന്ന് അധികൃതർ. സമീപത്ത് വസ്തുക്കൾ കൂട്ടിവെക്കുകയോ പ്രവേശനം തടസ്സപ്പെടുന്ന രീതിയിൽ പാർക്കിംഗ് ചെയ്യുകയോ ചെയ്യരുത്. ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി അധികൃതർ. വേനൽ അവധി കഴിഞ്ഞ നിരവധി യാത്രക്കാർ രാജ്യത്തേക്ക് തിരിച്ചെത്തുന്ന സാഹചര്യത്തിലാണ് നടപടി. വിമാനത്താവളത്തിലൂടെ എളുപ്പത്തിൽ കടന്നുപോകാനുള്ള നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇമിഗ്രേഷൻ, ബാഗേജ് ശേഖരണം, കുട്ടികൾക്കൊപ്പമുള്ള യാത്ര, യാത്രക്കാരെ സ്വീകരിക്കൽ എന്നിവ സുഗമമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് അധികൃതർ പുറപ്പെടുവിച്ചത്. ഇന്നും നാളെയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊടിക്കാറ്റിന് സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു.
2: സുനോ അപ്ഡേറ്റ്സ്. This is ഹോം ഡെലിവറി ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.
4: ഇൻ അസോസിയേഷൻ വിത്ത്

0: ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഇനിയ കാലായി വണക്കം, സുപ്രഭാതം. ഓഗസ്റ്റ് 20th, മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ ഡേ നമ്മൾ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഹോം ഡെലിവറിയുടെ ടൈം ഇത്. ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ഒത്തിരി വിശേഷങ്ങൾ പതിവ് പോലെ തന്നെ ഇന്നത്തെ ദിവസം പറയാനുണ്ട്. പക്ഷേ ഈ വിശേഷങ്ങളിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ, ന്യൂ ലൈഫ്, ന്യൂ ഡേ, അല്ലെങ്കിൽ ഒരു ന്യൂ ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് എളുപ്പം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ള ഒരു എളുപ്പ പരിപാടി ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഹാർഡ്ഷിപ്സും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാതെ ബ്ലാങ്ക് ആയി പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. സോ ലൈഫിൽ ഉണ്ടാവുന്ന ഹാർഡ്ഷിപ്സ് ഒക്കെ തന്നെ ഒരു ചെറിയ വലിയ പരീക്ഷണമായിട്ടൊക്കെ കണക്കാക്കി അത് മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ സക്സസ് എന്ന് പറയുന്ന ആ ഒരു ടാർഗറ്റിലേക്ക് തന്നെയായിരിക്കും തീർച്ചയായിട്ടും നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ആ ഒരു പോസിറ്റീവ് അപ്ഡേറ്റോട് കൂടി തന്നെ ഇന്നത്തെ ദിവസം ദേ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു ഡ്രൈവിൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഒത്തിരി വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് കൂടിയുള്ളത്. അൺകത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ഒത്തിരി നല്ല പാട്ടുകളും ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് പോസിറ്റിവിറ്റി ആയിട്ട് നിങ്ങളുടെ കൂടെ ഞാനും ജോയിൻ ചെയ്യുന്നു. ലെറ്റ്സ് ബിഗിൻ ദി ഷോ വിത്ത് എ ബ്യൂട്ടിഫുൾ സോങ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Suno 91.7 FM, Qatar's favorite radio station.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ.
4: ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
5: ഹായ്, നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
6: ഇനി നമ്മൾ എന്ത് ചെയ്യും?
1: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
0: Home delivery. ഓണപ്പാട്ട് ബ്രോട്ട് ടു യു ബൈ
3: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
0: പാർത്താസ് വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: വെൻ വി ബിഗിൻ എ ന്യൂ ഡേ, പലപ്പോഴും പുതിയൊരു ദിവസം തുടങ്ങുമ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസിനൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ഐഡിയോളജി ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമല്ല, നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ടാവോ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരില്ലേ, അവരുടെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുക, സംസാരിക്കുക, ആ ഒരു കോൺവെർസേഷൻ കൊണ്ടുവരുന്ന പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ആൻസറിൻ്റെ ഉത്തരം, കൺഫ്യൂഷൻ്റെ ഉത്തരം എന്നൊക്കെ പറയുന്നത് നമുക്ക് സന്തോഷിക്കാൻ വകയുള്ള സംഭവങ്ങൾ തന്നെയായിരിക്കും. ഇറ്റ്സ് ജസ്റ്റ് എ സൈക്കോളജി. പക്ഷെ ലൈഫിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്രത്തോളം ഹാപ്പിനെസ് കൊണ്ടുവരാൻ തക്കവണ്ണം നമ്മളെ സന്തോഷിപ്പിക്കാനൊക്കെ ആ ഒരു കേപ്പബിലിറ്റി ഉള്ള ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ ഓരോരുത്തരുടെയാണ്. അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് ഒഴിഞ്ഞു മാറാണ്ട് ദാ ഇനിയൊരു ഫെസ്റ്റിവൽ സീസൺ വരാൻ പോവുകയാണ്. ഈ ഒരു ഫെസ്റ്റിവൽ ടൈം ഒത്തിരി ഒത്തിരി ഒത്തിരി ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ തന്നെ ഒരുപാട് ബ്യൂട്ടിഫുൾ മെമ്മറീസ്, നോട്ട് ജസ്റ്റ് വിത്ത് ഫ്രണ്ട്സ്, കസിൻസ്, ഫാമിലി, റിലേറ്റീവ്സ്, ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലൈഫിലെ പ്ലാനിങ്സ് ഒക്കെ തന്നെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കുറേ മെമ്മറീസ് ലൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ ആ പോസിബിലിറ്റി വെറുതെ എടുത്ത് തലയിൽ വെക്കേണ്ടല്ലോ. എന്തായാലും ആ ഒരു പോസിബിലിറ്റീസ് ഒക്കെ മാറ്റി വെച്ച് വളരെ പോസിറ്റീവായിട്ട് തന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് നമുക്ക് കടക്കാം. ആൻഡ് ഐ വിൽ ബി ബാക്ക്, ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ, കുറേ ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ, ലൈഫ് എങ്ങനെ പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, ലൈഫിൽ എങ്ങനെയാണ് ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ഒക്കെ ഈക്വൽ ഇമ്പോർട്ടൻസോട് കൂടി നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്, ഈ വിവരങ്ങളൊക്കെ ആയിട്ട് തിരിച്ചെത്തുന്നതായിരിക്കും. ആൻഡ് ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM,
1: Qatar's favorite radio station.
2: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 PM മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
4: Gifting partner Daiso Japan, you name it, we have it.
3: And
4: Doha Center, shop more, pay less.
3: Old Airport Road, Doha and Alcor.
4: Call 70222525.
3: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
5: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

There's always this thing that challenges us every day. സമയം. സമയമാണ് പല പ്രശ്നങ്ങൾക്കും ബേസിക് ആയിട്ടുള്ള ഒരു കാരണമായി വരുന്നത്. അത് ടൈംലി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ടാണ്. പക്ഷേ അത് ടൈംലി എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്, ഫാമിലിക്ക് വേണ്ടിയിട്ട്, അത് റിലേറ്റീവ്സിന് വേണ്ടിയിട്ട്, അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെ ടൈം മാറ്റി വെക്കുമ്പോൾ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട്. വെൻ യു സ്പെൻഡ് ടൈം, മോർ ടൈം വിത്ത് യുവർ ലവ്ഡ് വൺസ്, ശരിക്കും നമ്മൾ മറ്റുള്ളവരെ അവോയ്ഡ് ചെയ്യുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലല്ലേ. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് നമ്മുടെ ഇമാജിനേഷൻസ്. ഇമാജിനേഷൻ ഏത് രീതിയിൽ വേണമെങ്കിലും പോവാം. ദാറ്റ് ടു നമ്മുടെ മൈൻഡ് തീരെ ശരിയല്ലാതെ ഇരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് തോന്നാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെയാണ് കൺസിസ്റ്റൻസിയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ജിമ്മിൽ ബേസിക് ആയിട്ട് ഒന്ന് ബോഡി സെറ്റ് ചെയ്യണം, ഒന്ന് ഷേപ്പ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് പോകുന്നു, കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നു, പല കാര്യങ്ങളും തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നു. ഈ ഒരു പോസിബിലിറ്റി ലൈഫിലേക്ക് കൂടി കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ റിലേഷൻഷിപ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങളാണ് നമുക്ക് ഒഴിവാക്കി കിട്ടുന്നത്. അപ്പോൾ ബേസിക് തിങ് ഇസ് ദാറ്റ് ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. വെദർ ഇറ്റ് ഇസ് എ ഫെസ്റ്റിവൽ സീസൺ, വെദർ ഇറ്റ് ഇസ് എ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ, ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സമയം സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു കൂടുതൽ സമയം നമ്മൾ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചിലവഴിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ആ മൊമെൻറ്റ്സിലൊക്കെ തന്നെ എവിടേക്കോ മറ്റൊരാൾ വേദനിക്കുകയാണ് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എങ്കിലുമൊക്കെ നമ്മൾ ഹേർട്ട് ചെയ്യുന്ന പോലെ തോന്നാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിന് ടൈം സ്പെൻഡ് ചെയ്യുക കറക്റ്റായിട്ട്. അതായത് ഈ വരാൻ പോകുന്ന ഫെസ്റ്റിവൽ സീസണിൽ ആദ്യത്തെ ദിവസം എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ആദ്യത്തെ വീക്കെൻഡ് എങ്ങനെയൊക്കെയാണ് പോകുന്നത്, നമ്മളുടെ ഫ്രീ ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. നൈറ്റ് ടൈം ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഒരു വീക്കെൻഡ് ആയിട്ടുള്ള ഒരു ദിവസം, ഫോർ എക്സാമ്പിൾ ഫ്രൈഡേ ഒക്കെ ആണെങ്കിൽ രാവിലത്തെ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് കൂടുതലും ഫാമിലിയുടെ കൂടെയാണ്, അല്ലെങ്കിൽ റിലേറ്റീവ്സ്, കസിൻസ്, അവരുടെ കൂടെ. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ കൂട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്നുള്ളത്, ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും കൊടുക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള സമൂഹം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദേ വിൽ ഓൾസോ ലേൺ ഫ്രം ദിസ്. സോ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൗ വി മാനേജ് ആർ ഫ്രണ്ട്ഷിപ്സ്, ഈ സംഭവങ്ങൾ കണ്ടായിരിക്കും അവർ വളരുന്നത്. ആൻഡ് ദേ വിൽ ഇംപ്ലൈ ഓൾ ദീസ് തിങ്സ്. അവരുടെ ലൈഫിലേക്ക് നമുക്ക് പകർന്നു നൽകാൻ സാധിക്കുന്ന ഒരു വലിയ ലെസൺ തന്നെയായിരിക്കും ഇത്. ഇനി ബാക്കിയുള്ള ലിസ്റ്റുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ഇൻ ബിറ്റ്വീൻ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ, വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകണ്ട. സ്റ്റേ ഹൈഡ്രേറ്റഡ്, അറ്റ് ദിസ് പോയിന്റ് ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
1: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
0: സുനോപ്പനോണം സീസൺ 8
1: കേട്ട് കേട്ട് കേട്ടോണം.
0: ബ്രോട്ട് ടു യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
1: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
0: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
1: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building Number 19, Shop 9 and 10. Call 7136-6448.
2: Home Delivery.

നമ്മുടെയൊക്കെ ജീവിതത്തില് വി ഓൾ കോൺവേഴ്സ് ഇൻ വെരി ഡിഫറെന്റ് വേസ്. പൂക്കൾക്ക് ഭാഷയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും. ഇന്നത്തെ ദിവസം, അതായത് ഓഗസ്റ്റ് 20-ാം തീയതി, ഫ്ലവേഴ്സിനെ ബേസ് ചെയ്ത്, അവരുടെ കോൺവെർസേഷനെ ബേസ് ചെയ്ത് ഒരു കഥ തന്നെ എനിക്ക് പറയാനുണ്ട്. ദീസ് ഫ്ലവേഴ്സ് ആർ കോൾഡ് ഫ്ലവേഴ്സ് ഓഫ് ഹോപ്പ്. തീർച്ചയായിട്ടും ലൈഫിൽ ഹോപ്പ് തരുന്ന ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഫ്ലവേഴ്സ് ഇപ്പം മനസ്സിലൂടെ പോയിട്ടുണ്ടായിരിക്കാം. എങ്കിലും ദിസ് പെർട്ടിക്കുലർ ഫ്ലവർ ഇസ് എ സിംബോളിക് റെപ്രസെൻറ്റേഷൻ. ഫൈറ്റ് അഗൻസ്റ്റ് ക്യാൻസർ എന്നുള്ള ആ ഒരു റെപ്രസെൻറ്റേഷനോട് കൂടി വളരെ വർഷങ്ങളായിട്ട് തന്നെ ഈ ഫ്ലവേഴ്സ് കുറച്ചധികം ഫേമസ് ആണ്. ഏതാണ് ഈ ഫ്ലവർ എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട, 5000-9170-ലേക്ക്. ലെറ്റ്സ് സീ, ആദ്യത്തെ രണ്ട് ക്ലൂവിൽ ആർക്കൊക്കെയാണ് ഉത്തരം പറയാൻ പറ്റുന്നത്. ആൻഡ് ഇന്നത്തെ ദിവസവും ഈ ഫ്ലവറുമായിട്ട് ഒരു കണക്ഷൻ കൂടിയുണ്ട്. ആ ഒരു കണക്ഷൻ എന്താണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനും പറയാനും ഒക്കെ ആയിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ബട്ട് അൻസിൽ ദെൻ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കിടക്കാം. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസാപ്പിന് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: on 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: ഇത്തവണത്തെ ഓണം സംഭവമാകും.
4: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
3: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
4: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
3: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
5: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
6: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
7: ഹായ്, ഞാൻ നിങ്ങളുടെ മോഹൻലാൽ.
8: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേ, മറ്റാ വീട് കാട് കയറി
7: റേഡിയോ സ്റ്റേഷനായ റേഡിയോ സനോൺ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
8: ഇനി ഞാൻ പറയും, ദയ്യാക്കൾ കേൾക്കാം.
0: ചെന്നൈ ബീറ്റ്സ്.
9: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
10: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: ചുരിദാർ മെറ്റീരിയൽ
1: മുണ്ട്
0: സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ
1: മുണ്ട് മുണ്ട് മുണ്ട്
2: അല്ല എന്താണ് പ്രശ്നം
3: സഫാരിയുടെ 25 കൂട്ടം വിഭവങ്ങൾ അടങ്ങിയ ഇത്തവണത്തെ ഓണസദ്യക്ക് വെറും 36 റിയാലേ ഉള്ളൂ മാത്രമല്ല ഒരു ഓണസദ്യ വാങ്ങിക്കുമ്പോ മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് സൗജന്യമായിട്ട് നേടാം അതിൽ ഏത് വേണമെന്ന തർക്കത്തിലാ ഞങ്ങൾ
2: ഇത് സിമ്പിൾ അല്ലേ ഒരാൾ സദ്യ വാങ്ങുമ്പോ മുണ്ട് ഫ്രീ ആയി കിട്ടുമല്ലോ രണ്ടാമത് ഒരു സദ്യ കൂടെ വാങ്ങുമ്പോ സാരിയോ ചുരിദാർ മെറ്റീരിയലോ എടുക്കാലോ രണ്ടുപേരും സദ്യ വാങ്ങുന്നു രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട ഓണക്കോടി എടുക്കാം പ്രോബ്ലം സോൾവ്
0: മറക്കണ്ട സഫാരിയുടെ ഇത്തവണത്തെ ഓണസദ്യയുടെ കൂടെ ഓണക്കോടിയും സദ്യ പ്രീ ബുക്ക് ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കും സഫാരി സോഷ്യൽ മീഡിയ പേജുകൾ ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്യൂ
4: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ
0: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്
5: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ എന്റെ പേരെന്തായിരുന്നു
6: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ
0: ഒപ്പം സംഗീത് പ്രതാപ് വിനയ് ഫോർട്ട് ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും സംവിധാനം ഗിരീഷ് എടി
6: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്
7: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ
6: കണ്ട കണ്ട കാർദയണ്ട
0: ബെത്ലഹേം കുടുംബ യൂണിറ്റ് ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം
8: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട് റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ് Power up your evenings with 917 evenings. Nyayar mudal vyaazham vare vaigittu 5 mani mudal. 917 Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler.
9: Powered by
10: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4001707
8: and
11: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
8: Home delivery.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈംസ് എന്നിവാണ് കൂടെയുള്ളത്. ഒരുപാട് പേര് ഒരു പൂവിന്റെ പുറകെ ഇങ്ങനെ പോയിട്ടുണ്ട് ആ ഫ്ലവർ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. ബട്ട് ദെൻ ആദ്യത്തെ ക്ലോ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. അയ്യോ, ബിഫോർ ദാറ്റ് ഇവിടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. എല്ലാ ലിസ്റ്റിലെയും തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. ബട്ട് ദെൻ യെസ്, ലെറ്റ് സീ. രണ്ടാമത്തെ ക്ലൂ, രണ്ടാമത്തെ അല്ലല്ലോ, മൂന്നാമത്തെ ക്ലൂവും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ ആർക്കൊക്കെയാണ് കറക്റ്റായിട്ട് ഈ ഫ്ലവർ കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. വെരി ഫസ്റ്റ് ക്ലൂ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഫ്ലവർ ഇസ് കോൾഡ് ദി ഫ്ലവർ ഓഫ് ഹോപ്പ്, പ്രതീക്ഷകളുടെ ഫ്ലവർ എന്നറിയപ്പെടുന്ന ഈ ഫ്ലവർ ഏതാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി രണ്ടാമത് കൊടുത്തിരുന്ന ക്ലൂ എന്ന് പറയുന്നത് ഈ ഫ്ലവർ റെപ്രസെൻ്റ് ചെയ്യുന്ന, സിമ്പലൈസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, ക്യാൻസർ റിലേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ഫൈറ്റ്, ആ ഒരു എൻറ്റയർ ജേർണി ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫ്ലവർ ആണ്. ആൻഡ് തേർഡ് ക്ലൂ, ഞാൻ ആക്ച്വലി ഒരു ആഡ് ഓൺ ക്ലൂ തന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഓഗസ്റ്റ് 20-ാം തീയതിയും ഈ ഫ്ലവറുമായിട്ട് ഒരു ചെറിയ റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അവസാനത്തെ സംഭവം ഈ ഫ്ലവറിൻ്റെ പേര് ഞാൻ പറയാൻ പോവുകയാണ്. ബട്ട് ദെൻ കോമൺ ആയിട്ട് അറിയുന്ന പേരാണ് നമുക്ക് ടെക്സ്റ്റ് ചെയ്യേണ്ടത്. കോമൺ അല്ലാണ്ട് പലപ്പോഴും പറയാറുള്ള പേര് നാർസിസിസ് എന്നാണ്. നാർസിസിസ് എന്ന് പറയുന്ന ഈ ഒരു ഫ്ലവർ ഏതാണ് എന്നുള്ളത് പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വന്നോളൂ. ഓൾമോസ്റ്റ് ഒരുപാട് പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ദെൻ ഐ എം വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് ബാച്ച്. സോ സെക്കൻഡ് ലിസ്റ്റ് ഓഫ് ആൻസേഴ്സ് ഇങ്ങ് പോന്നോട്ടെ 5000917-ലേക്ക്. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നഗരത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-56123.
3: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
0: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
3: Zamzam Mandi, where flavors create memories. Wholesale Market, Doha. Call 4000-1707.

0: വചനങ്ങളിലൂടെ
1: സ്വന്തം ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഭക്ഷണ ഉരുളയ്ക്ക് പോലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: ലൈഫിലെ പ്രതീക്ഷകൾ കൊണ്ടുവരുന്ന ആ ഒരു ഫ്ലവർ, ഫ്ലവറിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ഇങ്ങനെ ഓൺ ആണ്. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ, റേഡിയോ 91.7 FM ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. സെക്കൻഡ് ലിസ്റ്റ് ഇതാ ഓൾമോസ്റ്റ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ശരി ഉത്തരം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ആ ഫ്ലവർ, ആൻഡ് ഓഫ് കോഴ്സ് ഒരുപാട് വോളണ്ടിയറിംഗ് ഗ്രൂപ്പ്സ്. ഇന്നത്തെ ദിവസം നമ്മളൊരു കമമറേഷൻ, ഇറ്റ്സ് നോട്ട് എ സെലിബ്രേഷൻ, പക്ഷെ തീർച്ചയായിട്ടും ദ വൺസ് ഹൂ ആർ വർക്കിംഗ് മേക്കിംഗ് അസ് റിമെമ്പർ ദാറ്റ് ഹാർഡ് വർക്ക്, റിസർച്ച്, ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള എല്ലാവരെയും ഓർക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം August 20 ഡാഫഡിൽസ് ഡേ ആയിട്ട് കണക്കാക്കുന്നത്. ആൻഡ് യെസ്, ദ ആൻസർ ഇസ് ഡാഫഡിൽസ്. ഡാഫഡിൽസിന് മറ്റൊരു പേര് കൂടിയുണ്ട്, നാർസിസിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പേര് കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് NARCISSUS, ഇതാണ് കേട്ടോ സ്പെല്ലിംഗ് വരുന്നത്. അപ്പോൾ ഇതുവരെ അറിഞ്ഞുകൂടാതെ ഇരുന്ന ആ ഒരു കാര്യം എനിക്കും മനസ്സിലാക്കി തന്ന ഗൂഗിളിന് ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ട് ആസ് യൂഷ്വൽ നമ്മൾ പോകുന്നത് ഒരു വണ്ടർഫുൾ ട്രാക്കിലേക്കാണ്. ആൻഡ് റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞ എല്ലാവർക്കും പതിവ് പോലെ തന്നെ കൺഗ്രാചുലേഷൻസ്. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ ബ്യൂട്ടിഫുൾ സോങ്. ഇത് റേഡിയോ സുനോ 91.7 FM ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്. ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
1: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
0: സുനോപ്പനോണം സീസൺ 8
1: കേട്ട് കേട്ട് കേട്ടോണം.
0: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
1: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
4: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building Number 19, Shop 9 and 10. Call 7136-6448.
5: Hi, I'm Tovino Thomas.
6: Tovino Thomas.
5: Do I tell you? Namla betya?
7: Chapter 2 jana mone.
5: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. Keta keta kootu kuda. Keta keta kootu kuda.

Once again, welcome back. Radio Suno 91.7 FM home delivery time. Sandeep ആണ് കൂടെ ഉള്ളത്. ഈ ഒരു പോയിന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ എത്തുന്നത്. യെസ് ഏറ്റവും അധികം ഖത്തർ കാത്തിരിക്കുന്ന സെപ്റ്റംബർ 4 എന്നുള്ള ഒരു ദിവസം MG ലൈവ് ഇൻ ഖത്തർ മനോഹരമായിട്ട് തന്നെ നടക്കാൻ പോകുന്നു. ഒത്തിരി പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോൺസേർട്ട് കൂടിയാണ്. ഒരു പക്ഷേ ഒരു കോൺസേർട്ട് എന്നതിലുപരി നമുക്ക് ഒരുപാട് രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന മലയാളികൾക്ക് എക്കാലത്തെയും പ്രിയപ്പെട്ട പാട്ടുകളുമായിട്ട് MG ശ്രീകുമാർ നമ്മുടെ അരികിലേക്ക് എത്തുമ്പോൾ ഒരു വലിയ ടീം തന്നെയാണ് എത്താൻ പോകുന്നത്. ടിക്കറ്റ് ഇതുവരെ സ്വന്തമാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്തോളൂ. ടിക്കറ്റ്സ് ഒക്കെ ഒരുപാട് കാറ്റഗറീസിൽ നിന്ന് സോൾഡ് ഔട്ട് ആവുന്ന ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ടെൻഷനും കാര്യങ്ങളും അവസാന നിമിഷത്തെ ഓട്ടോ ഒന്നും വേണ്ട. ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും കസിൻസ് ആയിട്ടും റിലേറ്റീവ്സ് ആയിട്ടും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നമുക്ക് പകർക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് ആണ് വരാൻ പോകുന്നത്. ഡേറ്റ് മറക്കണ്ട, ലോക്ക് ചെയ്തോളൂ. സെപ്റ്റംബർ 4 7 PM QNCC വെച്ചാണ് മനോഹരമായിട്ടുള്ള ആ ഒരു ഇവന്റ് നടക്കുന്നത്. MG ലൈവ് ഇൻ ഖത്തർ ആൻഡ് എ സ്പെഷ്യൽ മെൻഷൻ ടു സ്കൈ മീഡിയ ഫോർ ബ്രിങ്ങിങ് സച്ച് വണ്ടർഫുൾ ഇവന്റ്സ് ഇൻ ഖത്തർ. ഒഫീഷ്യൽ റേഡിയോ പാർട്ട്നേഴ്സ് ആയിട്ട് റേഡിയോ സെന്റർ 91.7 FM കൂടെ ഉണ്ടാവും. ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി മറ്റൊരു ഗംഭീരമായ ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടെ ഉള്ളത്. ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സെന്റർ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
3: ഇത്തവണത്തെ ഓണം സംഭവമാകും.
4: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
3: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
4: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
3: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: Hi, this is Arun Vijay. You're listening to Radio Sono 91.7 FM.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now, available on Vodafone Shuf app. Qatar-ile ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്. ഏറ്റവും വലിയ ഓഫറുകൾ. ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ. ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
0: നിവിൻ പോളിയും മമിതാ ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
2: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
3: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
0: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
4: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
5: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
4: കണ്ട
0: ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സുനർ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. ഈ ഒരു പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്, ഒരു സ്ലീപ്പ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ എത്തുന്നത്. രാത്രി സമയത്ത് സമ്മർ ടൈമിൽ ഒരു പക്ഷേ ഉറക്കം കിട്ടാനായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയ്യാൻ പറ്റുന്ന ബേസിക് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ക്ലോത്ത്സ്, ബെഡിൽ യൂസ് ചെയ്യുന്ന ബെഡ് ലിനൻസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പക്ഷേ കോട്ടൺ അന്ന് ലിനനിലേക്ക് പോകേണ്ട ബദ്ധൻ ഓഫ്കോഴ്സ് കോട്ടൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. സോ കോട്ടൺ മാക്സിമം കർട്ടൻസ് ആണെങ്കിലും ബെഡ് ലിനൻസ് ആണെങ്കിലും ഒക്കെ അത് തന്നെ, പില്ലോ കവേഴ്സ് ഒക്കെ തന്നെ ഈ ഒരു രീതിയിലേക്ക് മാറ്റാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതല്ല, ഫിസിക്കൽ കംഫർട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ, പ്രത്യേകിച്ച് രാത്രി ഒരുപാട് പേര് തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് കിടക്കാറുണ്ട് ചൂടൊന്നും മാറി കിട്ടാനായിട്ട്. പക്ഷേ അത് വലിയ എഫക്റ്റീവായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കുറവാണ്. ഇനി ചെയ്യേണ്ടത് ചെറു ചൂട് വെള്ളത്തിൽ ബോഡി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആൻഡ് ഓൾസോ ബ്ലഡിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് കോയിൻസൈഡ് ചെയ്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള കംഫർട്ടും ഉറക്കവും ഒക്കെ കിട്ടുമെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. തീർച്ചയായിട്ടും ആ കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട. സമ്മർ ടൈമാണ്, സോ ഇറ്റ് ഇസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് വി ടേക്ക് കെയർ ഓഫ് അവർ ഹെൽത്ത്. ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ, ദിസ് ഇസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
5: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
6: ഖത്തറിൽ ലൈവായി.
5: Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4th QNCC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസന്റ്സ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിൻ മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: പസ് ബെൽ ജി സി സി റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐ ഡി PR@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. ആക്ഷൻ
3: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ,
4: തനിക്ക് പോകാൻ അനുവാദമില്ല.
2: ഓ ഡ്രാമ,
5: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
8: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal Shishadi Sharma Rajesh Raman. You all know me as Blase.
9: You're listening to
8: Radio Suno 91.7, Qatar's favorite radio station.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയി വരുന്നു. പക്ഷേ ആ ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ട് തന്നെയാണ് ഈ ഒരു പോയിന്റിൽ ഞാൻ എത്തുന്നത്. വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകേണ്ട, ബോഡിയിലുള്ള കംപ്ലീറ്റ് വാട്ടർ കണ്ടക്റ്റും ഇഷ്ടപ്പെടാനുള്ള പോസിബിലിറ്റീസ് സമ്മർ ടൈമിൽ കൂടുതലാണെന്ന് നമുക്കറിയാം. എസ്പെഷ്യലി വെൻ യു ആർ ട്രാവലിംഗ് ടു സം പ്ലേസസ്, ഈ ഒരു ഫെസ്റ്റിവ് സീസൺ ഒരുപാട് ട്രാവലിംഗ് കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്ത ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അതിൽ ഫ്ലൈറ്റ് ട്രാവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോപ്പറായിട്ട് നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ക്യാബിൻ, അതായത് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറുമ്പോൾ ബോഡിയിൽ നിന്ന് ഇലക്ട്രോലൈറ്റ്സും വാട്ടർ കണ്ടൻറ്റും ഡീഹൈഡ്രേഷനൊക്കെ കോസ് ചെയ്തുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വരുത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ആ ഒരു പോസിബിലിറ്റീസ് കൂടി നമുക്ക് മാറ്റിവെക്കാനായിട്ട് മാക്സിമം ട്രാവൽ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് 5-6 ഗ്ലാസസ് ഓഫ് വാട്ടർ കുടിക്കാനായിട്ട് മറന്നു പോകണ്ട. ഇപ്പോൾ വരുന്ന ചിന്ത എന്ന് പറയുന്ന ട്രാവൽ ചെയ്യുന്ന സമയത്ത് അത്രയും വെള്ളം കുടിച്ചാൽ ബുദ്ധിമുട്ട് വരാൻ പോസിബിലിറ്റീസ് ഉണ്ടല്ലോ എന്നായിരിക്കാം. ആ ഒരു പോസിബിലിറ്റി നമുക്ക് എന്തായാലും ഈ ഒരു പോയിന്റിൽ മാറ്റിവെക്കാം. സ്റ്റേ ഹൈഡ്രേറ്റഡ് വൈ ബിക്കസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെൽത്തി ആയിരിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. അപ്പോൾ പാസ് ദ വേർഡ് ഓൺ ഈ ഒരു കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിയുടെ അടുത്തും ഒക്കെ ഒന്ന് ഇൻഫോം ചെയ്യാനായിട്ട് മറന്നു പോകണ്ട. ഇനി നാളെ പാക്കലാം ഒരുപാട് ഫൺ എൻ്റർടൈനിങ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുമായിട്ട്. ഇന്നത്തെ ദിവസം ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറയുന്നു. സന്ദീപാണ് കൂടി ഉണ്ടായിരുന്നത് ഓൺ ഹോം ഡെലിവറി. ഇത് ഖത്തറിൻ്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കൂട്ടുകൂടാം.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പൊന്നോണം സീസൺ 8.
0: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
3: സുനോപ്പൊന്നോണം സീസൺ 8
0: കേട്ട് കേട്ട് കേട്ടോണം.
3: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർമാർക്കറ്റ്.
0: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർമാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
4: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
0: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building No. 19, Shop 9 and 10. Call 7136-6448. Radio Suno, 91.7 FM.

0: Hi, this is Karthi.
1: You're listening to
0: Radio Suno 91.7 FM. Kettu kettu kuttu kuda.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
4: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
5: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
4: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
5: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
4: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
5: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
6: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
7: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
8: ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
7: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
8: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
9: Matinee Classics.

0: Radio Suno 91.7 FM, Qatar's favorite radio station. കത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
0: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: മലയാള സിനിമ ആഘോഷമാക്കാൻ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ഖലീഫ. വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന സർപ്രൈസ് എൻട്രികൾ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഖലീഫ. വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന സർപ്രൈസ് എൻട്രികൾ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഖലീഫ്.

0: കയറി പോകേണ്ടേ.
1: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സിനോ 91.7.
3: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
4: ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
5: മർസയിൽ നിന്നോ?
4: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
3: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പൊന്നോണം സീസൺ 8.
6: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
3: സുനോപ്പൊന്നോണം സീസൺ 8
6: കേട്ട് കേട്ട് കേട്ടോണം.
3: Brought to you by New Indian Supermarket.
6: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
6: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136-6448.
7: മാറ്റിനി ക്ലാസിക്സ്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് വായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
3: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 കത്തറിയാലിന്. ഓഗസ്റ്റ് 25 രാത്രി 8 മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
2: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
3: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
4: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
5: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
6: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
7: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
8: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
6: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
8: ആ വീട്ടില് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
9: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
8: കണ്ട കണ്ട കാർദയണ്ട.
6: ബെത്ലഹേം കുടുംബ യൂണിറ്റ് ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM.
10: Venue partner, Abusudra Mall, where convenience meets choice and community meets style. Abusudra Mall, a complete family destination.
11: Gifting partner, Daiso Japan. You name it, we have it.
10: And
11: Doha Center, shop more, pay less.
10: Old Airport Road, Doha and Alcor.
11: Call 70222525.
10: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
12: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: സിനിമാ വിശേഷങ്ങളുടെ സമയമാണ്. മാറ്റിനി മാഷപ്പിൽ ഇന്നും ഞങ്ങൾ രണ്ടു പേർ വന്നിട്ടുണ്ട്.
1: അതെ, അഷ്ടമിയും ഡിസയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഒരു ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞുകൊണ്ട് തന്നെ സിനിമാ വിശേഷങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പം താരമായി നിൽക്കുന്ന ഒരാളെ കുറിച്ച് തന്നെ നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാം.
0: അതെ, മമിത ബൈജുവിനെ കുറിച്ച് ഇന്ന് പറഞ്ഞ് തുടങ്ങാം എന്ന് ഞങ്ങൾ വിചാരിക്കുകയായിരുന്നു. മമിത എന്ന് പറയുന്ന താരം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ഭയങ്കര സ്നേഹമുള്ള, എനിക്ക് മമിതയുടെ പെരുമാറ്റം ഇപ്പൊ ഇന്റർവ്യൂസിലൊക്കെ, നമ്മളിപ്പോ ഇന്റർവ്യൂവിലൂടെ ഒരാളെ മനസ്സിലാക്കുമല്ലോ
1: അതെ
0: എങ്ങനെയാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെ നമുക്കൊരു ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു താരങ്ങളിൽ ഒരാളാണ് മമിത.
1: എനിക്ക് കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഇന്റർവ്യൂവില് മമിത പറഞ്ഞ ഒരു കാര്യം ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ലൈക്ക് എല്ലാവരും പറയും ഒരാള് അടിപൊളിയായിട്ടുള്ള ഒരു സിനിമ അല്ലെങ്കിൽ വേറെ ലെവലിലേക്ക് എത്തിയ ഒരു അല്ലെങ്കിൽ അത്രയും വലിയൊരു ഹിറ്റിലേക്ക് എത്തിയതിന് ശേഷം ഓ അവരുടെ ജീവിതം മാറി എന്താല്ലേ ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ പുറത്തുനിന്ന് പറയുന്നവർക്ക് പറയാം. പക്ഷെ ആളെ സംബന്ധിച്ച് ഇനി എന്താണ് എന്ന് പോലും അറിയാതെ ഇത് എങ്ങാനും ഫ്ലോപ്പായ ഏറ്റവും താഴേക്കാണ് പോകാൻ പോകുന്നത്.
0: നേരെ
1: തിരിച്ച് ഹിറ്റായാൽ തന്നെ ഇനിയും അത് കീപ്പ് ചെയ്യാനുള്ള വലിയ റെസ്പോൺസിബിലിറ്റി ആണ്. അത് വേറൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുന്നൊരു കാര്യമുണ്ട്.
0: തീർച്ചയായിട്ടും പക്ഷെ മമിത പ്രൂവ് ചെയ്തു. ഇപ്പം അടുത്ത നയൻതാര എന്നുള്ള രീതിയിലൊക്കെ മാധ്യമങ്ങള്
1: അതെ
0: മമിതനെ എഴുതി തുടങ്ങിയിട്ടുണ്ട്.
1: അതും വീണ്ടും ഒരു മലയാളി തമിഴിലേക്ക് എത്തി. എല്ലാം സൂപ്പർ ഹിറ്റുകൾ,
0: സൂപ്പർ ഹിറ്റ് വിജയുടെ കൂടെ,
1: സൂര്യയുടെ
0: കൂടെ ഇനി എത്രയൊക്കെ സിനിമകൾ വരാനിരിക്കുന്നു
1: ഉറപ്പായിട്ടും
0: എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ബത്ലഹേം യൂണിറ്റ് കൂടെ വന്നു കഴിയുന്ന കുടുംബ യൂണിറ്റ് കൂടെ വന്നു കഴിയുമ്പോൾ മമിതയുടെ ആ ഒരു താരമൂല്യം കുറച്ചുകൂടി ഉയരും എന്നുള്ളതാണ്
1: ഉറപ്പായിട്ടും. ഉറപ്പായിട്ടും എന്തായാലും 25 വയസ്സുകാരി ആകെ ചുരുക്കം സിനിമകൾ ചെയ്ത് അതിൽ മിക്കതും ഈ പറഞ്ഞ പോലെ വമ്പൻ ഹിറ്റുകൾ, അതിൽ തന്നെ 100 കോടിയിൽ കയറിയ ഒരുപാട് സിനിമകൾ അങ്ങനെ വേണം പറയാനായിട്ട്. പ്രേമലും ഉണ്ട്, ഈവൻ ജനനായകനുണ്ട്, അതിനോടൊപ്പം തന്നെ മറ്റെല്ലാ സിനിമകളും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മമിതയെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ബത്ലഹേം കുടുംബ യൂണിറ്റിന്റെ പ്രൊമോഷൻസിനെ കുറിച്ചിട്ടും പറയണം.
0: അതിലേക്ക് ഞങ്ങൾ വരാം, അതിന് മുൻപായിട്ട് അടുത്തൊരു പാട്ടിലേക്ക്.

0: ഇൻട്രസ്റ്റിംഗ് ചേട്ടാ.
1: റേഡിയോ സുനോ 91.7 FM, Qatar's favorite radio station.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005.
5: കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
6: Gifting partner, Daiso Japan. You name it, we have it.
5: And
6: Doha Center, shop more, pay less.
5: Old Airport Road, Doha and Alcor.
6: Call 70222525.
5: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
7: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഇത്തവണത്തെ ഓണം സംഭവമാകും.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
1: ഓണ സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
2: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊട്ടിക്കാം.
3: Hi, this is Manjima.
4: Hi, this is Manjima.
3: You're listening to 91.7, Qatar's favorite radio station, Radio Suno.
4: Radio Suno.

0: brought to you by Parthas Barwa Village. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
1: Parthas, one stop shop for family.

0: വെൽക്കം ബാക്ക് ടു ദ മാറ്റിനി മാഷപ്പ്. സിനിമാ വിശേഷങ്ങളുമായി അഷ്ടമിയും ഡിസയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മൾ മമിത ബൈജു എന്ന് പറയുന്ന ഇപ്പോഴത്തെ സൂപ്പർ നായികയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
1: ഓക്കെ, അങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തില്, കാരണം മമിതയുടെ പുതിയ സിനിമ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ബെത്ലഹേം കുടുംബ യൂണിറ്റ് ആണ്. എനിക്കൊന്ന് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ ആ സിനിമയെ കുറിച്ച് ഒത്തിരിയധികം വിശേഷങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്.
0: ഉറപ്പായിട്ടും എന്തായാലും ആ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഭാവന സ്റ്റുഡിയോസ് ആണ്. ഭാവന സ്റ്റുഡിയോസ് എന്ന് പറയുമ്പോൾ തന്നെ ഫഹദ് ഫാസിൽ ആണെങ്കിലും ഒക്കെ ദിലീഷ് പോത്തനാണെങ്കിലും അവരുടെയൊക്കെ മുഖങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ അവരിങ്ങനെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഫ്രണ്ടിലേക്ക് ഇറങ്ങി അതിഗംഭീര വീഡിയോസും നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഒരു വലിയ ഓണം സെലിബ്രേഷൻ തന്നെ നടത്തിയിരിക്കുക.
1: അടിപൊളി ഒരു സെലിബ്രേഷൻ കേട്ടോ. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഭാവന സ്റ്റുഡിയോസിന്റെ പേജിലേക്ക് പോയാൽ മതി യൂട്യൂബിൽ. അപ്പൊ അതിൽ ആ വീഡിയോസ് കാണാൻ പറ്റും. ആദ്യം ഇവരുടെ ഓണം സെലിബ്രേഷൻ ഒക്കെ നമ്മൾ കാണുന്നു. പിന്നെ സിനിമയെ കുറിച്ചുള്ള ചെറിയ ഇന്റർവ്യൂ സെഷൻസ്, ചെറുതാട്ടോ, വലിയ നീളമുള്ള സെഷൻസ് അല്ല, ചെറിയ ഇന്റർവ്യൂ സെഷൻസ്. അതിന്റെ ഇടയ്ക്ക് ഗെയിം, ഒരു ഡംഷ് ആർട്സ് കളിക്കുന്നുണ്ട്.
0: ഭയങ്കര
1: രസമായിട്ട് കുറെ ഞാൻ എന്നിട്ട് പോസ് ചെയ്ത് നോക്കി, ഏതൊക്കെ സിനിമകളാണ് പറയുന്നത്, പക്ഷെ നമുക്ക് ഉപകാരപ്പെടുന്ന
0: മമിതയ്ക്ക് വലിയ

0: കടുകട്ടി സാധനം
1: അച്ചാരാമണി ഓശാര അങ്ങനത്തെ ഒരു പഴയൊരു സിനിമ ആ ഓശാരം അങ്ങനെ ഒരു പേരുള്ള ഒരു സിനിമയാണ് ഫഹദ് കൊടുത്തിട്ടുണ്ട്
0: മമ്മൂട്ടിക്ക്. എല്ലാരും രസമായിട്ട്
1: ചെയ്തു. അത് സുരേഷ് കൃഷ്ണ എന്നിട്ട് സിനിമയുടെ പേരങ്ങ് പറഞ്ഞു, അരമാർക്ക് മതി എന്ന് പറഞ്ഞിട്ട് സിനിമയുടെ പേര് പറഞ്ഞിട്ട്
0: ഈവൻ അവരുടെ വടംവലി,
1: അതെ അതെ
0: അതെ, വിനയ് ഫോർട്ട് ഉൾപ്പെടെ എല്ലാരും നിന്ന് വടം വലിക്കുന്നതും എല്ലാം ഭയങ്കര രസമുണ്ടായിരുന്നു.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട് കൂടി കേൾക്കാണ്.
0: അതിനിടയിൽ ഒരു കാര്യം കേട്ടോ,
1: ഓക്കെ പറയൂ.
0: ഈ മമിതയെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത്. മമിത ആദ്യ കാലങ്ങളിൽ കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിലൊരു സിനിമയില് ഈ പറഞ്ഞ പോലെ ആള് വന്നു, പക്ഷേ എന്നാൽ നമുക്ക് കുറെ നേരം നമ്മളിങ്ങനെ ശ്രദ്ധിക്കത്തില്ല, കാരണം ഒരു ഫേസ് പാക്ക് ഒക്കെ ഇട്ട്
1: ലുക്ക് ഓർമ്മയുണ്ട് നമ്മുടെ മനസ്സിൽ,
0: ഒരു ഒറ്റ ഷോട്ടില് വന്നിട്ട് പോകുന്നതാണ്. അത്
1: ചിലപ്പോ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു ലുക്ക്
0: കിട്ടും
1: കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഏത് മൂവി ആണ് എന്നുള്ളത് ഒരു സൂചന കൊടുക്കണം.
0: എന്തെങ്കിലും
1: ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ,
0: ഭാവന സ്റ്റുഡിയോസ് അതുമായിട്ട് കണക്റ്റഡ് ആണ്.
1: ഓക്കെ, അപ്പൊ പെട്ടെന്ന് പോരട്ടെ ഉത്തരങ്ങൾ 5000 009 17 ലേക്ക്.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
0: ചെന്നൈ ബീറ്റ്സ്,
3: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
4: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ.
1: മുണ്ട്
0: സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ.
1: മുണ്ട് മുണ്ട് മുണ്ട്.
2: അല്ല എന്താണ് പ്രശ്നം?
3: സഫാരിയുടെ 25 കൂട്ടം വിഭവങ്ങൾ അടങ്ങിയ ഇത്തവണത്തെ ഓണസദ്യക്ക് വെറും 36 റിയാലേ ഉള്ളൂ. മാത്രമല്ല, ഒരു ഓണസദ്യ വാങ്ങിക്കുമ്പോ മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് സൗജന്യമായിട്ട് നേടാം. അതിൽ ഏത് വേണമെന്ന തർക്കത്തിലാ ഞങ്ങൾ.
2: ഇത് സിമ്പിൾ അല്ലേ? ഒരാൾ സദ്യ വാങ്ങുമ്പോ മുണ്ട് ഫ്രീ ആയി കിട്ടുമല്ലോ. രണ്ടാമത് ഒരു സദ്യ കൂടെ വാങ്ങുമ്പോ സാരിയോ ചുരിദാർ മെറ്റീരിയലോ എടുക്കാലോ. രണ്ടുപേരും സദ്യ വാങ്ങുന്നു, രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട ഓണക്കോടി എടുക്കാം. പ്രോബ്ലം സോൾവ്.
0: മറക്കണ്ട, സഫാരിയുടെ ഇത്തവണത്തെ ഓണസദ്യയുടെ കൂടെ ഓണക്കോടിയും. സദ്യ പ്രീ ബുക്ക് ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കും സഫാരി സോഷ്യൽ മീഡിയ പേജുകൾ ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്യൂ.
4: Safari, world-class shopping experience, Doha, Qatar. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: ഫസ്റ്റ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
6: This is only on Radio Suno 91.7 FM.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar.
7: And
8: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസ്.

0: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. നമ്മൾ മമിത ബൈജു എന്ന് പറയുന്ന ഏറ്റവും സൂപ്പർ നായിക, ഇപ്പോ ഭയങ്കര ട്രെൻഡിങ്ങിൽ, അതും 100 കോടി ക്ലബിൽ മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നായികയെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
1: ആ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ഒരു വിഷസിലേക്ക് കൂടി നമുക്ക് പോവാനായിട്ടുണ്ട്. ഒരു വെഡിങ് വിഷസ് പറയാമോ എന്നാണ് ചോദിക്കുന്നത്. വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. 10th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ജിജോ ജോസഫ്, ശ്രുതി ജിജോ, അവർക്കുള്ള സ്പെഷ്യൽ വിഷസ് കൊടുക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
0: അപ്പൊ എന്തായാലും ഞങ്ങളുടെ വക സ്പെഷ്യൽ വിഷസ് അറിയിക്കുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇനിയിപ്പോ എന്തായാലും നേരെ മമിത സിനിമകളിലേക്ക് നമ്മൾ വരണം. മമിതയുടെ തുടക്കം എനിക്കൊന്ന് പാവാട എന്നുള്ള
0: സിനിമയിലൂടെയാണ്
1: തുടങ്ങിയിട്ടുള്ളത്.
0: നമ്മുടെ മാർത്താണ്ഡൻ സർ ഉണ്ടല്ലോ, ഇവിടെ വന്നിട്ട് പോയത്, അദ്ദേഹം ഭയങ്കര സന്തോഷത്തിൽ ഇപ്പോഴത്തെ ഒരു സിനിമയുടെ ഇന്റർവ്യൂവില് പറയുന്ന ബൈറ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു.
1: ആ ബൈറ്റിനകത്ത് കുറെ കൗതുകമുണ്ട്. ഒന്ന്, മമിത ആയിരുന്നു അതെന്ന് ആൾക്കാർ അന്നേരം മനസ്സിലായില്ല, പിന്നീടാണ് മനസ്സിലായത് എന്റെ സിനിമയിലൂടെയാണ്
0: മമിത വന്നതെന്ന്
1: മനസ്സിലായി. അതുപോലെ നമ്മുടെ കനകാസും,
0: അതെ കനക
1: ആങ്കർ, മീൻസ് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന നിങ്ങൾക്കൊക്കെ അറിയാം, തെലുഗു ഇന്റർവ്യൂസിലെ മലയാളി സാന്നിധ്യമാണ്. അപ്പം ആളും മാർത്താണ്ഡൻ സാറിന്റെ കൂടെ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്.
0: അതും ഈ പറഞ്ഞ പോലെ അദ്ദേഹം
1: സത്യം മനസ്സിലാക്കിയത്.
0: മാത്രമല്ല, ഇത് മമിതയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തതെന്നും മമിത
1: പറയുന്നുണ്ട്.
0: അതെ, അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. എന്തായാലും പാവാടയിലൂടെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് എത്തി, അതിനുശേഷം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. അതിലൊന്നാണ് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ ഒരു ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് ജസ്റ്റ് ഒരു ഷോട്ടിൽ വന്നിട്ട് പോകുന്ന സിസിലി തമ്പി ആന്റണി.
1: ഓക്കെ, ഏത് സിനിമയിലായിരുന്നു മമിതയുടെ ഈ ഒരു കഥാപാത്രം എന്നുള്ളത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മെസ്സേജ് അയക്കാം.
0: അതെ, അതിനോടൊപ്പം തന്നെ നിരവധി മറ്റ് സിനിമകളിലും ആൾ അഭിനയിച്ചു. പക്ഷെ കോക്കോയിലേക്ക് എത്തിയപ്പോഴാണ് രജിഷ വിജയൻ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിനെ ഞാൻ പറയുമായിരുന്നു, ഈ ആള് സൂപ്പർ ആയിട്ടുള്ള ഒരു അടിപൊളി നായികയായി മാറും, മെയിൻ ആക്ട്രസ്സായി, ലീഡ് ആക്ട്രസ്സായി മാറും എന്നുള്ള കാര്യം അതുപോലെ തന്നെ
1: സംഭവിച്ചു എന്നുള്ളതാണ്.
0: അതെ അതെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ സിനിമയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിലും സൂപ്പർ ശരണിയിലെ സോനേനെ പോലെ വേറെ ഒന്നും എനിക്ക്,
1: ആ സോന സോനയായിരുന്നു,
0: ഭയങ്കര രസമായിരുന്നു. അതിലെനിക്ക് തോന്നുന്നു ഭയങ്കര
1: നമ്മുടെ കൂടെ ഒക്കെ പഠിച്ച ആരൊക്കെയൊക്കെ ഓർമ്മ വന്നു സോനയുടെ ഒരു ഒരു
0: ആറ്റിറ്റ്യൂഡ്
1: എന്ന് പറയുന്നത്.
0: എന്തായാലും അതൊക്കെ കഴിഞ്ഞപ്പോ തമിഴില് ബാക്ക് ടു ബാക്ക് ആണ് റെബൽ, ഡ്യൂഡ്, കാര, അതുപോലെ ജനനായകൻ, വിശ്വനാഥ് ആൻഡ് സൺസ്. ഇനി വരാനിരിക്കുന്നത് രണ്ടെണ്ണവും ഈ പറഞ്ഞ പോലെ തന്നെ തമിഴ് സിനിമകളാണ്. മാത്രമല്ല, ഇനി ഏതൊക്കെയാണ് സിനിമകൾ എന്ന് ചോദിച്ചപ്പോ കഴിഞ്ഞ ദിവസം മമിത പറഞ്ഞിരുന്നു അങ്ങനെയൊന്നും ഇല്ലാന്ന്. അപ്പൊ സൈഡിലൂടെ രാധിക പറയുന്നുണ്ട്, കൊറേ സിനിമ
1: ഉണ്ട്,
0: ആ ഇവിടെ സൈൻ ചെയ്തിട്ട് ഇരിക്കുവാണ്, വെറുതെ ഡയലോഗ് അടിക്കുന്നു. അപ്പോ നമുക്കിനി നിരവധി സിനിമകൾ
1: കാണാൻ പറ്റുന്നുള്ളൂ. വളരെ ഈസി ആയിട്ട് അഭിനയിക്കുന്ന, അല്ലെങ്കിൽ വളരെ സിമ്പിളായി ഈസി ആയിട്ട് അഭിനയിക്കുന്ന,
0: ഹാർഡ് വർക്ക് ചെയ്യുന്ന
1: ഒരാളാണ് മമിത.
0: ബിക്കോസ് രാധിക അത് ഇന്റർവ്യൂ പറയുന്നുണ്ട്, നമുക്ക് മമിതനെ കാണുന്നുണ്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൊറേ പേപ്പറുമായിട്ട് നടക്കുന്ന ഒരാളെ കാണാൻ പറ്റും ദൂരെ നിന്ന്, എത്ര വലിയ വീടാണെങ്കിലും. കാരണം അത്രയ്ക്ക് പഠിച്ചോണ്ടിരിക്കുന്നുണ്ടാവും ഡയലോഗുകൾ.
1: തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് നമ്മളെ സിനിമകളിൽ കാണുന്നുണ്ട്. അപ്പൊ മമിതയ്ക്ക് ഇനിയും കിടിലൻ കിടിലൻ കഥാപാത്രങ്ങൾ ലഭിക്കട്ടെ എന്ന് നമ്മളും സ്പെഷ്യലി വിഷ് ചെയ്യുന്നു.
0: ഉറപ്പായിട്ടും അതുകൂടി പറഞ്ഞുകൊണ്ട് നീ അടുത്തൊരു പാട്ടിലേക്ക് പോകുന്നു. കീപ് ലിസ്ണിംഗ്, ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: മലയാള സിനിമ ആഘോഷമാക്കാൻ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ഖലീഫ. വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന സർപ്രൈസ് എൻട്രികൾ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഖലീഫ.
4: സാർ ഒന്ന് ശ്രമിച്ചു നോക്ക്, താമിർ അലീനെ പൂട്ടാൻ അപ്പ കാണാം. നമ്പറം പള്ളിയിലെ ഉറൂസ്
3: ഓഗസ്റ്റ് 20 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
5: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
6: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
7: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
6: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: Hello everyone, this is Naresh Iyer.
0: You are listening to
8: Radio Suno 91.7.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: വചനങ്ങളിലൂടെ.
1: കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മളിൽ പെട്ടവനല്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Sunon 91.7 FM, Qatar's happiness frequency. Now available on Spotify and Ghana.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
4: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു?
5: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
3: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് ഷെടി.
5: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
6: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
5: കണ്ട കണ്ട കാർദയണ്ട.
3: ബെത്ലഹേം കുടുംബ യൂണിറ്റ്, ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. വെന്യൂ പാർട്ണർ അബുസുദ്ര മോൾ, വെയർ കൺവീനിയൻസ് മീറ്റ്സ് ചോയ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മീറ്റ്സ് സ്റ്റൈൽ. അബുസുദ്ര മോൾ, എ കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ.
7: ഗിഫ്റ്റിംഗ് പാർട്ണർ ഡൈസു ജപ്പാൻ, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്.
3: ആൻഡ്
7: ദോഹ സെന്റർ, ഷോപ്പ് മോർ പേ ലെസ്,
3: ഓൾഡ് എയർപോർട്ട് റോഡ്, ദോഹ ആൻഡ് അൽകോർ.
7: കോൾ 7022525.
3: ക്രിയേറ്റീവ് പാർട്ണർ പ്ലാനറ്റ് സ്ക്രിബിൾസ് വേൾഡ് വൈഡ്, വെയർ എവറി ചൈൽഡ്സ് ഇമാജിനേഷൻ കംസ് അലൈവ്. ഫോർ മോർ ഡീറ്റെയിൽസ് ഫോളോ പ്ലാനറ്റ് സ്ക്രിബിൾസ് Gulf on Instagram.
8: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
0: this is Matine Marsha only on
3: Radio 91.7 FM
0: brought to you by Safari world class shopping experience Doha Qatar and
4: Malabar Gold and Diamonds the responsible jeweler Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu adodappam Malabar promise nalguna complete transparency um
5: മാറ്റിനി മാഷം വിശേഷങ്ങളാണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മമിത ബൈജു എന്ന പ്രിയപ്പെട്ട താരത്തെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു വരുന്ന സമയമായിരുന്നു.
6: അതെ, ഇനി എന്തായാലും നമുക്ക് നേരെ മലയാളത്തിൽ നിന്നും അല്ലെങ്കിൽ തമിഴ് ലോകത്ത് നിന്നും നേരെ അങ്ങ് ഹിന്ദിയിലേക്ക് പോകാം.
5: അതെ, ബോളിവുഡിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് അമിതാഭ് ബച്ചൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പറയാറുണ്ട്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം, പലപ്പോഴും നമുക്കത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹം അത് അവതരിപ്പിക്കാറുണ്ട്.
6: ഉറപ്പായിട്ടും.
5: അതെ, അപ്പൊ കഴിഞ്ഞ ദിവസം കുറച്ച് സ്പോർട്സ് പ്ലേയേഴ്സ് ഇങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങൾക്ക് പലപ്പോഴും കോച്ച് ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ വഴക്കൊക്കെ പറയും, അപ്പൊ ഇതുപോലെ സിനിമാ സെറ്റിൽ എപ്പോഴെങ്കിലും വഴക്ക് കേൾക്കേണ്ട വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പം അമിതാഭ് ബച്ചൻ പറയുന്ന കാര്യം ഉറപ്പായിട്ടും കരിയറിന്റെ തുടക്കത്തിൽ ഒരുപാട് വഴക്കുകളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അഭിനയിക്കാൻ അറിയില്ല, പൊക്കെ കൂടുതലാണ്, വീട്ടിലേക്ക് പൊക്കോളൂ എന്നൊക്കെ തന്നെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അഭിനയിക്കാൻ അവസരം ലഭിച്ചപ്പോഴും ഡയലോഗ് പറയുന്നതിന്റെ പേരിൽ അദ്ദേഹം വഴക്ക് കേട്ടിട്ടുണ്ട്.
6: എനിക്ക് തോന്നുന്നു മുൻപ് ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരുന്നു സൗണ്ടിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരുപാട്
5: വന്നിട്ടുണ്ട്. അപ്പൊ പക്ഷെ ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും പലവട്ടം വഴക്കുകളൊക്കെ കേട്ടെങ്കിലും പലവട്ടം തിരുത്തലുകളൊക്കെ വരുത്തി അങ്ങനെ പതുക്കെ പതുക്കെയാണ് കാര്യങ്ങളൊക്കെ റെഡിയായത് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം.
6: അതെ, എല്ലാവർക്കും ഉണ്ടാവും സമയത്ത് ഇതേപോലെ പല കാര്യങ്ങൾക്കും നല്ലപോലെ ചീത്ത കിട്ടിയാൽ മാത്രമേ നമ്മൾ വളരുള്ളൂ എന്ന് പറയുന്ന പോലെ ആണ്. അങ്ങനെ നിസയ്ക്ക് എപ്പോഴെങ്കിലും അനുഭവം
5: ഇഷ്ടം പോലെ
6: കിട്ടിയിട്ടുണ്ടോ?
5: ഞാൻ അപ്പുണ്ണിയുടെ കഴിഞ്ഞ ദിവസം ഇതുപോലെ വഴക്ക് കിട്ടുന്നതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ സമയത്ത് അപ്പുണ്ണി ഇതുപോലെ അപ്പുണ്ണിയുടെ ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ഹെഡ് ആയിട്ടുള്ള ഒരാള് കുറെ വഴക്ക് പറയായിരുന്നു. ആ വഴക്കൊക്കെ കേട്ട് കിട്ട് അവസാനം ഒരു ഷോ ഓക്കെ ആയപ്പോ എന്ന് കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഞാനും പറഞ്ഞു ശരിയാണ്, എത്ര മാത്രം വഴക്ക് കേട്ടിരിക്കുന്നു.
6: എന്നെ അങ്ങനെ വഴക്കൊന്നും പറയില്ല പാവം,
5: അതുകൊണ്ടാണ്.
6: അത് ശരിയാണ്, പക്ഷെ പറഞ്ഞുതരും, പറഞ്ഞ നല്ല ഇതാവും. പക്ഷെ എനിക്ക് കൂടുതലും വഴക്ക് കിട്ടിയിട്ടുള്ളത് ചെറുപ്പത്തില് ഡാൻസ് ടീച്ചർ
5: അത് ഉറപ്പായിട്ടും.
6: കാലിനെ കാട്ടി കിട്ടാന്നൊക്കെ പറഞ്ഞോ, വാടിയൊക്കെ എടുത്ത് എറിയും. അപ്പൊ അങ്ങനെയാണ്, എല്ലാവർക്കും ഉണ്ടാവും ജീവിതത്തിൽ.
5: അതൊക്കെ തന്നെയാണ് നമ്മളെ മോൾഡ് ചെയ്തിരിക്കുന്നത് ഒക്കെ ചില സമയങ്ങളിൽ. ഓക്കെ, എല്ലാവർക്കും അല്ല, എല്ലാരെയും ഓരോരുത്തർക്കും അതിന്റെ അനുഭവങ്ങളൊക്കെ വ്യത്യസ്തമാണല്ലോ.
6: ഇപ്പൊ മറ്റേ പറയുന്ന പോലെ ഓരോ രീതിയിലാണ് ടീച്ചിങ് മെത്തേഡ്,
5: നമുക്ക് പറയാൻ പറ്റില്ല.
6: നത്തിങ്, നോ സ്റ്റേറ്റ്മെന്റ്സ്.
5: അതെ, അപ്പൊ എന്തായാലും നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോകാം, അതിനുശേഷം ബാക്കി വിശേഷങ്ങൾ.

0: ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
5: ഈ ഓണക്കാലം പൊടിപൂരം, അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോ പൊന്നോണം സീസൺ 8.
6: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
5: സുനോ പൊന്നോണം സീസൺ 8,
6: കേട്ട് കേട്ട് കേട്ടോണം.
5: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
6: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
7: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
8: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building Number 19, Shop 9 and 10. Call 7136-6448.
9: Punjiri kannulla pennalle.
10: Hi guys, this is Nikki Galrani here.
11: You are listening to
12: Radio Suno.
10: Radio Suno 91.7 FM.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: വെൽക്കം ബാക്ക്. ഇത് മാറ്റിനി മാഷപ്പ് അഷ്ടമിയും നിസയാണ് നിങ്ങളുടെ കൂടെ. സിനിമാ ലോകത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളിങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നാലും നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു നിർത്തിയത് അങ്ങ് ബോളിവുഡിലെ കാര്യങ്ങളായിരുന്നു അല്ലെ.
1: ഇനിയിപ്പോ നമുക്ക് നേരെ ഖത്തറിലേക്ക് വരാം.
0: ഓക്കെ, ഖത്തറിലെ ഏറ്റവും വലിയ വൻ സൂപ്പർ ഹിറ്റ് പടത്തിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. കാരണം ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം സ്പെഷ്യലാണ്. ഓണം സ്പെഷ്യൽ ഇത്രയും ഒരു രസകരമായി കോമഡിയും എന്താ പറയാ ആക്ഷനും എല്ലാം അടങ്ങിയ ഒരു പടമാണ്. കാരണം ട്രോളിയൊക്കെ കൊണ്ടുപോയി ഉന്തുന്ന കണ്ടു കഴിഞ്ഞാണ്ടല്ലോ വൻ ആക്ഷനാ.
1: ഞങ്ങൾ ഡയറക്റ്റ് ചെയ്യും,
0: ക്യാമറമാനും ഉണ്ട്,
1: എല്ലാം ഉണ്ട്, ഡാൻസ് ഉണ്ട്,
0: ഉറപ്പായിട്ടും എല്ലാം ഉണ്ട്. സത്യത്തിൽ അങ്ങനെ അടിച്ചു പൊളിക്കുന്ന എല്ലാ വർഷവും ഞങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് നമ്മുടെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്, ദ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് അറ്റ് മഥാർ കദീമിൽ വെച്ച് നടക്കുന്ന ഏറ്റവും വലിയ സുനോ പൊന്നോണം സീസൺ 8 എന്ന് പറയുന്നത്. അതിൽ തന്നെ ഉത്രാടപ്പാച്ചിൽ,
1: ഉത്രാടപ്പാച്ചിലുണ്ട്, കുട്ടിമാവേലിയുണ്ട്. ഗംഭീരമായിട്ടായിരിക്കും ഇത്തവണത്തെ പ്രോഗ്രാംസ് നടക്കുക. 22-ാം തീയതി ശനിയാഴ്ച ഒരു 5:30 കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നേരെ അവിടേക്ക് വരിക,
0: ഉറപ്പായിട്ടും
1: പ്രോഗ്രാംസ് ഒക്കെ കാണുക, ചിന്ന ചിന്ന ചോദ്യങ്ങൾ ചോദിച്ച് സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
0: അതെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വരുന്നവർക്ക് സമ്മാനങ്ങൾ അങ്ങനെ ലഭിക്കും. കുഞ്ഞുങ്ങൾക്ക് വന്ന് രജിസ്റ്റർ ചെയ്തവര് ഈ പറഞ്ഞ പോലെ വന്നിട്ട് അവരെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവർക്ക് സമ്മാനങ്ങൾ കിട്ടും. അതുപോലെ ഉത്രാടപ്പാച്ചിൽ പായുന്ന ഞങ്ങളും കൂടിയാണ്, അത് വേറെ കാര്യം. അവര് മാത്രമല്ല പാഞ്ഞു ഓടുന്നത്. അപ്പൊ എന്തായാലും പോയി സാധനങ്ങളൊക്കെ എടുക്കുന്നതും ഒരു ടൈം ലിമിറ്റിനുള്ളിൽ അവരത് കംപ്ലീറ്റ് ചെയ്യുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അപ്പൊ നിങ്ങളും ഈ പറഞ്ഞ പോലെ അതൊക്കെ കാണാനായിട്ട് നേരെ എത്തുക നമ്മുടെ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
1: ഒപ്പം തന്നെ രജിസ്റ്റർ ചെയ്ത ആൾക്കാരോട് പ്രത്യേകം പറയാനുണ്ട്, നിങ്ങൾ വരണം, വരാതിരിക്കരുത്.
0: അതെ,
1: ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: ഏപ്രിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: ഫസ്റ്റ് ബെൽ ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
0: ഇത്തവണത്തെ ഓണം
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
0: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
1: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: Fresh song of the hour.

0: സിനിമാ ലോകത്ത് ചർച്ചകളാണ്, ആക്ഷൻ ആണോ അതോ ഫണ്ണാണോ ഇത്തവണ ഓണം തൂക്കാനായിട്ട് പോകുന്ന രണ്ട് സിനിമകളും എല്ലാവരെയും ഇഷ്ടപ്പെടട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞപോലെ ഒരുപാട് ആക്ഷൻ സിനിമകൾ ബാക്ക് ടു ബാക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ചിലപ്പോ നിവിൻ പോളിയുടെ നാളത്തെ നമ്മുടെ ആ ഒരു ബദ്ലഹീം കുടുംബ യൂണിറ്റ് ചിലപ്പോ തൂക്കും.
0: ഖലീഫ വിട്ടു തരൂല്ല മോളെ,
1: ഖലീഫ ശരിയാണ്,
0: ഖലീഫ ഒരു തകർപ്പൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു കിടുക്കാച്ചി സിനിമയാണല്ലേ.
1: ഉറപ്പായിട്ടും
0: അപ്പൊ രണ്ട് സിനിമകളും കാണുക, രണ്ട് സിനിമകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, രണ്ട് ജോണറിലുള്ള സിനിമകളെയും
1: കാണുക. ടോക്സിക്,
0: ഓ ഇതൊക്കെ നമുക്ക് കാണാം.
1: ഹായ്,
0: ഓ അങ്ങനെ കുറേ സിനിമകൾ വരാനായിട്ടിരിക്കുന്നുണ്ട്. സിനിമകൾ മാത്രമല്ല പാട്ടുകളും ആസ്വദിക്കണ്ടേ ഓണക്കാലത്ത്?
1: ഉറപ്പായിട്ടും. അപ്പൊ ആ ഒരു പാട്ടുകൾ ഈ പറഞ്ഞ പോലെ ഗംഭീരമായിട്ടുള്ള പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ റേഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ആൻഡ് അതിനോടൊപ്പം ഈ ഒരു ഓണം കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അടിപൊളി പാട്ടുകൾ വേണം.
0: പിന്നെ അല്ല, പൊന്നോണം എം ജി ലൈവ് എന്ന് പറയുന്നത് ഞങ്ങൾ ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാം അറിയാം.
1: സാധാരണ ഈ തിരുവോണ ദിവസം ഉണ്ടല്ലോ ഞങ്ങൾ ഇവിടെ അടിപൊളി പാട്ടിടാന്നിരുന്നത്, എം ജി ശ്രീകുമാർ നടിച്ചിട്ടാണ് ഓരോ പാട്ട് വലിച്ചത്. കാരണം മലയാളത്തിലെ ഏറ്റവും ഹിറ്റ്, ഏറ്റവും അടിപൊളി പാട്ടുകൾ എം ജി ശ്രീകുമാർ തന്നെയാണ്.
0: ഇനിയിപ്പോ നമുക്ക് ഡയറക്റ്റ് കേൾക്കാം.
1: അതെ, നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. സെപ്റ്റംബർ 4 ക്യു എൻ സി സിയിൽ വെച്ചിട്ടാണ് നമ്മുടെ സ്കൈ മീഡിയയും അതുപോലെ സൗണ്ട് ഓഫ് സൗത്തും കൂടി ചേർന്ന് ഒരുക്കുന്ന ഒഫീഷ്യൽ റേഡിയോ പാർട്ണറായിട്ട് റേഡിയോ സുനോ 91.7 FM ഉള്ള ആ ഒരു വൻ പരിപാടി നടക്കാനായിട്ട് പോകുന്നത്.
0: അപ്പൊ എന്തായാലും നിങ്ങൾ ടിക്കറ്റുകൾ എടുക്കാത്ത ആളുകളാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ സീറ്റുകളൊക്കെ സെറ്റ് ചെയ്യുക. സ്കൈ മീഡിയയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും.
1: അതിനോടൊപ്പം തന്നെ പ്ലാറ്റിനം ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ടിക്കറ്റ്സ് എടുക്കാനും സാധിക്കും. ഓൾറെഡി ഇതങ്ങ് ലോഞ്ച് ചെയ്തപ്പോൾ 40% തീർത്തിരുന്നു ടിക്കറ്റ്. ഇപ്പൊ എന്തായാലും ഏകദേശം 2-3 ആഴ്ചയായി. അപ്പൊ പിന്നെ അറിയാലോ ഏകദേശം സീറ്റ് എത്രമാത്രം ബുക്കായി കാണുമെന്ന്. അതുകൊണ്ട് മേക്ക് ഷുവർ യു ടേക്ക് യുവർ ടിക്കറ്റ്സ്.
0: ഓക്കെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം സ്പെഷ്യലി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സിനിമാ ലോകം പതുക്കെ ഒന്ന് വൈൻഡപ്പ് ചെയ്താലോ.
1: ഉറപ്പായിട്ടും. ഇനി എന്തായാലും അടുത്ത മണിക്കൂറിൽ നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് ഒക്കെ കേട്ടിരുന്നോളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. സോ ടിൽ ദെൻ, ടാറ്റാ, ബൈ.

0: സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ.
1: മുണ്ട്
0: സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ.
1: മുണ്ട് മുണ്ട് മുണ്ട്. അല്ല അല്ല, എന്താടാ പ്രശ്നം? സഫാരിയുടെ 25 കൂട്ടം വിഭവങ്ങൾ അടങ്ങിയ ഇത്തവണത്തെ ഓണസദ്യക്ക് വെറും 36 റിയാലേ ഉള്ളൂ. മാത്രമല്ല, ഒരു ഓണസദ്യ വാങ്ങിക്കുമ്പോ മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ ഇതിലേതെങ്കിലും ഒന്ന് സൗജന്യമായിട്ട് നേടാം. അതിൽ ഏത് വേണമെന്ന തർക്കത്തിലാ ഞങ്ങൾ.
2: ഇത് സിമ്പിൾ അല്ലേ? ഒരാള് സദ്യ വാങ്ങുമ്പോ മുണ്ട് ഫ്രീ ആയി കിട്ടുമല്ലോ. രണ്ടാമത് ഒരു സദ്യ കൂടെ വാങ്ങുമ്പോ സാരിയോ ചുരിദാർ മെറ്റീരിയലോ എടുക്കാലോ. രണ്ടുപേരും സദ്യ വാങ്ങുന്നു, രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഓണക്കോടി എടുക്കാം. പ്രോബ്ലം സോൾവ്.
0: മറക്കണ്ട, സഫാരിയുടെ ഇത്തവണത്തെ ഓണസദ്യയുടെ കൂടെ ഓണക്കോടിയും. സദ്യ പ്രീ ബുക്ക് ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കും സഫാരി സോഷ്യൽ മീഡിയ പേജുകൾ ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്യൂ.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
4: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
5: ഹേയ് സടക്ക് സടക്ക് സടക്ക് സടക്ക് സടക്ക് സടക്ക്.
4: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
6: ഖത്തറിൽ ലൈവായി.
4: Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4th QNCC.

0: നഗരത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005-6123.
3: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
5: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
6: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച്
7: ആഘോഷമാക്കാം.
5: സുനോ പൊന്നോണം സീസൺ 8
6: കേട്ട് കേട്ട് കേട്ടോണം.
5: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
6: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
8: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
9: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building Number 19, Shop 9 and 10. Call 7136-6448.
10: Vanakkam, this is Vishal.
11: You're listening to Radio Suno.
10: Radio Suno 91.9.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: ഇന്ന് വിജയ്

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: മുണ്ട്
4: സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ.
3: മുണ്ട്
4: സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ.
3: മുണ്ട് മുണ്ട് മുണ്ട്.
5: അല്ല അല്ല, എന്തോടെ പ്രശ്നം?
3: സഫാരിയുടെ 25 കൂട്ടം വിഭവങ്ങൾ അടങ്ങിയ ഇത്തവണത്തെ ഓണസദ്യക്ക് വെറും 36 റിയാലേ ഉള്ളൂ. മാത്രമല്ല, ഒരു ഓണസദ്യ വാങ്ങിക്കുമ്പോ മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് സൗജന്യമായിട്ട് നേടാം. അതിൽ ഏത് വേണമെന്ന തർക്കത്തിലാ ഞങ്ങൾ.
5: ഇത് സിമ്പിൾ അല്ലേ?
6: ഒരാള് സദ്യ വാങ്ങുമ്പോ മുണ്ട് ഫ്രീ ആയി കിട്ടുമല്ലോ. രണ്ടാമത് ഒരു സദ്യ കൂടെ വാങ്ങുമ്പോ സാരിയോ ചുരിദാർ മെറ്റീരിയലോ എടുക്കാലോ. രണ്ടുപേരും സദ്യ വാങ്ങുന്നു, രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട ഓണക്കോടി എടുക്കാം. പ്രോബ്ലം സോൾവ്.
4: മറക്കണ്ട, സഫാരിയുടെ ഇത്തവണത്തെ ഓണസദ്യയുടെ കൂടെ ഓണക്കോടിയും. സദ്യ പ്രീ ബുക്ക് ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കും സഫാരി സോഷ്യൽ മീഡിയ പേജുകൾ ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്യൂ.
0: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: മാറ്റിനി മാഷപ്പിൽ ഇന്ന് വിജയ് യേശുദാസ് സ്പെഷ്യൽ.

0: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
1: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 കത്തറിയാലിന് ഓഗസ്റ്റ് 25 രാത്രി 8 മണിക്ക് മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
0: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
1: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
0: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രാഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്
1: റേഡിയോ സുനോ. ഇനി കേട്ട് കേട്ട് ഊത്തുകൂടാ.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: മാജിനി മാഷപ്പിൽ ഇന്ന് വിജയ് യേശുദാസ്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: ഇത്തവണത്തെ ഓണം സംഭവമാകും.
4: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
3: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
4: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
3: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടിപ്പൊടിക്കാം.

0: on 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Good evening, good evening. Radio Suno 91.7 FM. അങ്ങനെ ഈവനിങ് ടൈം ആണ്. ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആ ഒരു ട്രാഫിക്കിൽ പെട്ട് കിടക്കായിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, എല്ലാവരും ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുക. എന്റെ പൊന്നോ, ഞാൻ ഇന്ന് രണ്ട് മൂന്ന് സ്ഥലത്ത് പോയിട്ടോ, അവിടെയൊക്കെ തന്നെ എന്തൊരു ജനമാന്നേ. ഞാൻ വിചാരിക്കായിരുന്നു എല്ലാവരും ഈ വീക്കെൻഡ് തന്നെ എല്ലാ സാധനങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണല്ലോ എന്ന്. എന്തായാലും ഒരു ഹാപ്പി വീക്കെൻഡ് എല്ലാവർക്കും ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു 917 ഈവനിങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുകയാണ്. ഈവനിങ് ടൈമാണ്. ഒരുപാട് പേര് ചായയൊക്കെ കുടിച്ച് സമാധാനത്തിൽ ഒന്ന് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാന്ന് വിചാരിക്കുന്നുണ്ടാവും. നടക്കൂല മക്കളെ, ഓണമല്ലേ. ഓണം സീസൺ ആയാൽ ഒരുപാട് കാര്യങ്ങൾ തീർക്കാനായിട്ടുണ്ടാവും, ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ടാവും, കുറേ കാര്യങ്ങൾ വീക്കെൻഡിലേക്ക് പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടാവും. അപ്പൊ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ, നമുക്കും ഈ പറഞ്ഞ പോലെ അടിച്ചുപൊളി പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സൂപ്പറായിട്ട് ആഘോഷിക്കാം. ഇന്നത്തെ ഈ ഒരു ഈവനിങ് ഷോ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മെസ്സേജസ് പോന്നോട്ടെ 5000-00917 ലേക്ക്. അഷ്ടമിയാണ് കൂടിയുള്ളത്. സോ കീപ് ലിസണിംഗ്, ദിസ് ഇസ് കഥാസ് ഫേവറേറ്റ്.

0: സ്മാർട്ട് ടോക്കിൽ ഈ ആഴ്ച അക്ഷര പൊന്നോണം.
1: കുട്ടിക്കാലത്ത് നമ്മൾ പൂ പറിക്കാൻ പോകുന്ന പൂപ്പാട്ടും പാടിയിട്ടാണ്. ആന പോകുന്ന പൂമരത്തിന്റെ ചുവടെ പോകുന്ന ധാരാട ആരാനവുമല്ല കൂരാനവുമല്ല കുറ്റിക്കാട്ടിലെ കുറുമ്പന്നി എന്ന് പറഞ്ഞ സുദീർഘമായൊരു പാട്ടാണ്.
0: അതിഥിയായി എത്തുന്നു മലയാളം അധ്യാപകൻ ദേവേശൻ പേരൂർ.
1: എത്രയോ കാലമായി കുട്ടിക്കാലത്തെ കേൾക്കുന്നതാണ് കാണം വിറ്റും ഓണം ഉണ്ണണം. നമ്മളിങ്ങനെ ഒരു ചൊല്ലു പോലും ഇങ്ങനെ പറയുന്നു, അല്ലാതെ എന്താണ് കാണം എന്നറിയില്ലായിരുന്നു.
2: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. Brought to you by
3: Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
2: like you're home. In association with Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
4: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
5: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
6: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
6: Zamzam Mandi, where flavors create memories. Wholesale Market Doha. Call 4000-1707.
5: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
2: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 കത്തറിയാലിന്. ഓഗസ്റ്റ് 25 രാത്രി 8 മണിക്ക് മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
5: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
2: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
7: മലയാള സിനിമ ആഘോഷമാക്കാൻ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ഖലീഫ. വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന സർപ്രൈസ് എൻട്രികൾ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഖലീഫ.
8: സാർ ഒന്ന് ശ്രമിച്ചു നോക്ക്, ആമിർ അലീനെ പൂട്ടാൻ അപ്പ കാണാം. നമ്പറം പള്ളിയിലെ ഉറൂസ്.
7: ഓഗസ്റ്റ് 20 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
9: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
2: കുട്ടികുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
9: Gifting partner Daiso Japan, you name it, we have it.
2: And
9: Doha Center, shop more, pay less.
2: Old Airport Road, Doha and Alcor.
9: Call 70222525.
2: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
7: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: നമസ്കാരം, ഞാൻ ഗായിക കെ എസ് ചിത്ര.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.

0: Enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
0: and
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Rate update brought to you by Sky Jewelry.
3: Sky Jewelry now open at Safari Mall, Abu Hamur.
4: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്ക് പോകാം. 24 ക്യാരറ്റ് ഗോൾഡ് 530 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 488.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 463 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 399.50 കത്തറിയാൽ. എന്തായാലും ഇതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം. സോ സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സോനോ 91.5.

0: ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: മുണ്ട്
3: സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ.
2: മുണ്ട്
3: സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ.
2: മുണ്ട് മുണ്ട് മുണ്ട്.
4: അല്ല അല്ല, എന്താണ് പ്രശ്നം?
5: സഫാരിയുടെ 25 കൂട്ടം വിഭവങ്ങൾ അടങ്ങിയ ഇത്തവണത്തെ ഓണസദ്യക്ക് വെറും 36 റിയാലേ ഉള്ളൂ. മാത്രമല്ല, ഒരു ഓണസദ്യ വാങ്ങിക്കുമ്പോ മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് സൗജന്യമായിട്ട് നേടാം. അതിൽ ഏത് വേണമെന്ന തർക്കത്തിലാ ഞങ്ങൾ.
4: ഇത് സിമ്പിൾ അല്ലേ? ഒരാള് സദ്യ വാങ്ങുമ്പോ മുണ്ട് ഫ്രീ ആയി കിട്ടുമല്ലോ. രണ്ടാമത് ഒരു സദ്യ കൂടെ വാങ്ങുമ്പോ സാരിയോ ചുരിദാർ മെറ്റീരിയലോ എടുക്കാലോ. രണ്ടുപേരും സദ്യ വാങ്ങുന്നു, രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട ഓണക്കോടി എടുക്കാം. പ്രോബ്ലം സോൾവ്.
0: മറക്കണ്ട, സഫാരിയുടെ ഇത്തവണത്തെ ഓണസദ്യയുടെ കൂടെ ഓണക്കോടിയും. സദ്യ പ്രീ ബുക്ക് ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കും സഫാരി സോഷ്യൽ മീഡിയ പേജുകൾ ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്യൂ.
6: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
7: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station. 917 evenings. 917 evenings.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruchi ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Welcome back. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. നല്ലൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് ഇനി പറയാനുള്ളത്, ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞില്ലേ കുറേ സ്ഥലങ്ങളിൽ ഞാനിന്ന് പോയിന്ന്, അതിലൊരു സ്ഥലത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് ദ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്. അവിടെ ചെന്നത് അവിടുത്തെ ഓണാഘോഷങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ഓണ ഒരുക്കങ്ങളുടെയൊക്കെ എന്തുമാത്രം ലെവൽ ഒരു അപ്ഡേറ്റ് ആയി എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെന്നപ്പോ എല്ലാം സെറ്റെന്നേ. ഓണത്തിന് അത്തപ്പൂടാൻ പൂക്കൾ മുതൽ എല്ലാ പച്ചക്കറികളും എല്ലാ സാധനങ്ങളും അവിടെ സെറ്റായിരുന്നു. എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് ഓണം അവിടെ ആഘോഷിക്കാനായിട്ട് പോകുന്നത് ഈ വരുന്ന ശനിയാഴ്ചയാണ്. അപ്പൊ നിങ്ങളോടും കൂടി ഒന്ന് പറയുന്നു, ശനിയാഴ്ച വൈകിട്ട് ഏകദേശം ഒരു 5:30 കഴിഞ്ഞാൽ നേരെ ദ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് മത്താർ കദീമിലേക്ക് വരിക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ടായിരിക്കും ഉത്രാടപ്പാച്ചിൽ, കുട്ടിമാവേലി, പിന്നെ അതിനോടൊപ്പം ഒരുപാട് ഗെയിംസും ഒക്കെ ആയിട്ട് നമ്മള് നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാൻ പോകുന്നത് സുനോ പൊന്നോണം സീസൺ 8. ആൻഡ് മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈതോല നാടൻപാട്ട് സംഘത്തിന്റെ അതിഗംഭീരമായിട്ടുള്ള നാടൻപാട്ടും ഉണ്ടാവും. അപ്പൊ നാട്ടിൽ പോയൊരു ഒരു ഫീൽ ഇല്ലേ, അതെന്തായാലും അവിടെ കിട്ടും കേട്ടോ. അപ്പൊ നേരെ അങ്ങോട്ടേക്ക് വരാൻ മറക്കണ്ട, ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ദ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് സാറ്റർഡേ, അതായത് ഈ വരുന്ന 22-ാം തീയതി, അതെ അന്ന് വൈകുന്നേരം ഏകദേശം 5:30-6 മണിയാകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിക്കും കേട്ടോ. അപ്പൊ റേഡിയോ സുനോ ഫുൾ ടീം ഉണ്ടാവും, ഒപ്പം നമുക്ക് ആ ഒരു ദ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനോടൊപ്പം എൻജോയ് ചെയ്യാം, ഗിഫ്റ്റുകൾ വാങ്ങാം. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ ഒരു പോസ്റ്റ്, കുറച്ച് ദിവസമായി ഞാൻ അത് പറയുന്നുണ്ട്, ആ ഒരു പോസ്റ്റ് പെട്ടെന്ന് പോയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൊമെന്റ് ആണിപ്പോ. അതിലൂടെ സെലക്ട് ചെയ്യുന്ന വിന്നേഴ്സിന് 1000 ഖത്തർ റിയാലിന്റെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആണ് നൽകുന്നത് കേട്ടോ. അപ്പൊ അതാരും മിസ് ഔട്ട് ചെയ്യരുത്, വേഗം ചെന്നോളൂ റേഡിയോ സുനോട് തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക്. അപ്പൊ ഇതുകൂടി പറഞ്ഞുകൊണ്ട് വേഗം അടുത്ത പാട്ടിലേക്ക് പോവാണ്. സോ കീപ് ലിസ്ണിംഗ്, ദിസ് ഇസ് 917.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
1: മർസയിൽ നിന്നോ?
0: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
3: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും 6 തമ്പുരാൻ എം ജി ശ്രീകുമാർ
4: ഖത്തറിൽ ലൈവായി.
3: Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4th QNC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: നമസ്കാരം, ഞാൻ സൂരജ് സന്തോഷ്.
2: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ
1: 91.7.

0: ഇപ്പോഴത്തെ ഓണം സംഭവമാകും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
0: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
1: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടിപ്പൊടിക്കാം. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: 97 evenings.
1: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. അങ്ങനെ എന്തായാലും ഇനി നമുക്ക് നേരെ ഒരു വിഷസിലേക്ക് പോകേണ്ട സമയമാണ് കേട്ടോ. നമ്മുടെ സിനിമാ ടിക്കറ്റുകളൊക്കെ ഓരോ ഷോയിലൂടെയൊക്കെ ആൻസേഴ്സ് പറഞ്ഞും അല്ലെങ്കിൽ പങ്കെടുത്തൊക്കെ തന്നെ വാങ്ങിക്കാനായിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവർക്കൊക്കെ തന്നെ നമ്മൾ ആ ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞിരിക്കുകയാണ് ഒരു വിഷ് പറയണേന്ന്. അപ്പോൾ എന്തായാലും അത് എന്നെ ഏൽപ്പിച്ച സ്ഥിതിക്ക് ഞാൻ എങ്ങനെ പറയാതിരിക്കും. കാരണം ആദ്യത്തെ ആ ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷത്തോടു കൂടി ഒരു ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ചെറിയ മോൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാം കേട്ടോ. സുനൈസിന്റെയും സിഹാനയുടെയും മകളായിട്ടുള്ള ഇൻഷ മറിയത്തിനാണ് ഒരു വയസ്സ് നാളെ ആവുന്നത്. അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ആയിട്ട് ഇന്നത്തെ ദിവസം വീക്കെൻഡ് ആയതുകൊണ്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷയാണ് റേഡിയോ സുനോയിലൂടെ. അപ്പോൾ ഇൻഷ മറിയം ഇപ്പം മനസ്സിലാവാറായിട്ടുണ്ടാവില്ല, ബട്ട് സ്റ്റിൽ വിഷിംഗ് യു എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ഡാർലിംഗ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്.

അപ്പൊ എന്തായാലും ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത്, വീക്കെൻഡിൽ നല്ല രീതിയിൽ ആഘോഷിക്കുന്ന സമയത്ത്, ഇൻ ബിറ്റ്വീൻ ഓണത്തിന്റെ ഭയങ്കരമായിട്ടുള്ള സെലിബ്രേഷൻസ് പലയിടങ്ങളിലും നടക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നമ്മുടെ ഓണത്തിന്റെ ആ ഒരു സെലിബ്രേഷൻ ഉണ്ടല്ലോ, സത്യത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെയാണ് നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിലൊന്നാണ് ഓണത്തല്ല്. അപ്പൊ ഞാൻ ഇന്നത്തെ ഓണത്തല്ലിന് റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ? റെഡി ആണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ കേട്ടോ, 444-449-17. വേണ്ടിയിട്ട് വിളിക്കേണ്ട നമ്പർ ഞാൻ പറഞ്ഞുതരാം, 444-449-17 ആണ്. ഞാനൊരു സിനാരിയോ പറയും, അതനുസരിച്ചിട്ട് എന്റെ കൂടെ തല്ലുണ്ടാക്കുക, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഞാൻ പറഞ്ഞു തന്നു. ഇനി കിട്ടാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ തന്നെ വന്ന് വാങ്ങുക വേണം. അതുകൊണ്ട് തന്നെ ഈ ഒരു കോർണിഷനടുത്ത് അല്ലെങ്കിൽ ഈ ദോഹ ഈ ഒരു ഭാഗത്തുള്ളവരാണെങ്കിൽ വിളിച്ചോളൂ. കാരണം ഇപ്പോ നിങ്ങൾ വിന്നറായി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നേരിട്ട് വന്നാൽ ഞാൻ നാളത്തെ നമ്മുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ടിക്കറ്റുകൾ കയ്യിലേക്ക് തരുന്നതായിരിക്കും. അതുകൊണ്ട് വേഗം വിളിച്ച് വേഗം വിന്നറായി വേഗം ഇങ്ങോട്ടേക്ക് വരിക കേട്ടോ. അപ്പൊ വിളിച്ചോളൂ, 444-449-17.

0: വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM. ഓണത്തല്ലിലേക്ക് വിളിക്കേണ്ട നമ്പർ 444-917 ആണ്. പ്രയർ ബ്രേക്കിന് ശേഷം നമ്മൾ ഓണത്തല്ല് സ്റ്റാർട്ട് ചെയ്യും. സോ വേഗം തന്നെ ഡയൽ ചെയ്യാം 444-917. ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കോൾസ് എടുക്കുന്നതായിരിക്കും. വേഗം തന്നെ വിളിച്ചോളൂ 444-917 കേട്ടോ.
1: പുണ്യവചനങ്ങളിലൂടെ നിങ്ങൾ മൂന്ന് പേരുള്ളപ്പോൾ രണ്ടു പേർ മാറി നിന്ന് സ്വകാര്യം പറയരുത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: All hits all day. This is Radio Sunno 91.7 FM. Qatar's favorite radio station.
2: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
3: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 ഖത്തറിയാലിന്. ഓഗസ്റ്റ് 25 രാത്രി 8 മണിക്ക് മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
2: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
3: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
4: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
5: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
6: ആകെ സെഡാണ് മോനെ.
7: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
5: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫോൺ, മദ് ഗൂത്ത്.
8: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
9: ഖത്തറിൽ ലൈവ് ആയി.
8: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ്, സെപ്റ്റംബർ 4 QNC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രാഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്
1: Hi everyone, this is Bharat here.
2: You are listening to Radio Suno
1: 91.7 KTK

0: enjoy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: വെൽക്കം ബാക്ക് ഇത് കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. അങ്ങനെ നമ്മുടെ ഓണത്തല്ലിലേക്ക് എത്തേണ്ട സമയമായിരിക്കുകയാണ്. അപ്പൊ ഈ ഓണത്തല്ലെന്ന് പറഞ്ഞാൽ ഞാനൊരു സിനാരിയോ പറയും, ആ ഒരു സിനാരിയോ അനുസരിച്ചിട്ടാണ്. ഇവിടെ ബേസിക്കലി അഭിനയമാണ് കേട്ടോ, തല്ലുണ്ടാക്കല്ല, ചെറിയൊരു അഭിനയം പോലെയാണ് സംഭവം. അങ്ങനെ എന്റെ കൂടെ അഭിനയിക്കാൻ കുറച്ചധികം ആൾക്കാർ ഇങ്ങനെ ഓരോരോ ആൾക്കാരായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ആരാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഇന്നത്തെ ഓണത്തല്ലിലെ ആദ്യത്തെ കണ്ടസ്റ്റന്റ്, ഹലോ, ആരാണ്?
5: ഞാൻ പ്രശാന്താണ്.
4: മുക്കേർന്ന്, ഓക്കെ. അപ്പൊ പ്രശാന്ത് ഏട്ടാ, അഥവാ ഇനിയിപ്പോ വിന്നർ ആയി കഴിഞ്ഞാൽ എങ്ങനെയാ പ്രശാന്ത് ഏട്ടൻ നാളത്തെ സിനിമയുടെ ടിക്കറ്റ് എങ്ങനെ വന്ന് വാങ്ങും?
5: ഞാൻ അവിടെ എത്തുമല്ലോ.
4: ഓ, ഓക്കെ,
5: പറഞ്ഞു.
6: ഞാനുണ്ട്, പ്രിയുണ്ട്, ഞങ്ങള് പറക്കും.
4: അങ്ങനെ അടിപൊളി. അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്യാമേ, നമ്മുടെ ഇന്നത്തെ തല്ല് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിനാരിയോ പറയാൻ പോവാണേ.
5: ഓക്കെ,
4: നിങ്ങൾ എന്തായാലും നാട്ടിലെവിടെയാണ്? കാസർഗോഡും പാലക്കാടും അല്ലേ? ഓക്കെ, നമുക്കിപ്പോ തൽക്കാലം കാസർഗോഡ് പിടിക്കാം.
5: ഓക്കെ,
4: അപ്പൊ കാസർഗോഡ് ഇത് സദ്യ ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചേട്ടൻ പറയണം. ഞാൻ പറയും ഇല്ല, ട്രിവാൻഡ്രം കൊല്ലം സദ്യയാണ് അടിപൊളി. ഓക്കെ, കേസിലാണ് നമ്മൾ അടികൂടേണ്ടത്. ഓക്കെ, അപ്പൊ ചേട്ടന്റെ കൂടെ ഇന്ന് ഭയങ്കരമായിട്ട് സപ്പോർട്ടിന് വേണ്ടി ചേട്ടന്റെ ഭാര്യയുണ്ട്. ഭാര്യയെ ഇടയ്ക്ക് തല്ലി കയറിക്കോ, കുഴപ്പമില്ല. ഓക്കെ, ഭാര്യന് ഞാൻ കുറെ തല്ലിയിട്ടുണ്ടെന്നൊക്കെ. ഓക്കെ, പ്രതികാരം തീർക്കരുത്, ശരിയെന്നാ.
5: ഓക്കെ,
4: അതെ അതെ അതെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ്.
0: ഓണത്തല്ല്,
4: ഓണത്തല്ല്. പ്രശാന്ത് ഏട്ടാ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ. എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൊല്ലം ആ ഒരു സൈഡിലുള്ള ആ ഒരു സദ്യയാണ് ഏറ്റവും ബെസ്റ്റ്. ആ രീതിയിൽ തന്നെ വിളമ്പണം, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല.
5: അത് നിങ്ങൾ പറയുന്ന പോലെ ഒന്നല്ല. അതുണ്ടല്ലോ, നിങ്ങൾ അവിടുത്തെ രുചി, കാസർഗോഡത്തെ രുചി രുചിച്ചു നോക്കാനായിട്ട് ഇങ്ങനെ പറയുന്നതാണ്. നിങ്ങൾ ആ രുചിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും.
4: അതെ അതെ അതെ അതെ, ഫുള്ള് മധുരം പിടിച്ചിട്ടുള്ള ഒരു സദ്യ. സദ്യ എന്ന് പറയുമ്പോൾ കുറച്ച് എരിവൊക്കെയാ വേണ്ടത്, എരിവും പുളിയാ വേണ്ട. അല്ലാണ്ട് മറ്റേ ഇഞ്ചിപ്പുളിയിൽ കൊണ്ടുപോയി ശർക്കര ഇടും, ബാക്കി എല്ലാത്തിലും കൊണ്ടുപോയിട്ട് മറ്റേ മധുരം ഇടും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ എങ്ങനെ സദ്യ കഴിക്കാനാ?
5: ആര് പറഞ്ഞു? നമ്മുടെ സദ്യ ഉണ്ടല്ലോ, നല്ല എരിവുള്ളതുണ്ട്, നല്ല പുളിയുള്ളതുണ്ട്, നല്ല മധുരമുള്ള, എല്ലാ രുചിയും കൂടി ചേർന്നാണ് സദ്യ. സദ്യ ഉപ്പും പുളിയും എരിവും മാത്രം പോരാ, എല്ലാ രുചിയും ചേരണം.
4: അത്
5: ചേർന്നാണ് കാസർഗോഡ് സദ്യ.
4: അല്ല, മധുരത്തിന് പായസം ഉണ്ടല്ലോ, അതുപോലെ കാസർഗോഡ് സ്റ്റൈലില് എങ്ങനെയാണ് ഒരു ഓർഡറിൽ വിളമ്പണ്ടേതുള്ളത്, അത് പറ ആ കാര്യം പറഞ്ഞിട്ട് പോയി. കാസർഗോഡ് ഇല ഇട്ടു പറഞ്ഞോ.
5: ഇല ഇട്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സൈഡിൽ ഉപ്പ് വിളമ്പും. ഉപ്പ് വിളമ്പിക്കഴിഞ്ഞാൽ പിന്നെ ശർക്കര ഉപ്പേരി കായ വറുത്തത് പിന്നെ കയ്പ്പയ്ക്ക കൊണ്ടാട്ടം വറുക്കും ഇടും. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ചാറിടും. അച്ചാറ് പലവിധ അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറുണ്ടാവും, പിന്നെ മാങ്ങ അച്ചാറുണ്ടാവും, കൂട്ടുകറി, താളൻ, എലിശ്ശേരി, പുളിശ്ശേരി.
4: അതാ പറഞ്ഞേ, ആദ്യം തന്നെ കൂട്ടുകറി, പിന്നെ
5: കൂട്ടുകറി, താളൻ, എലിശ്ശേരി, പുളിശ്ശേരി, പിന്നെ ഇത് മറ്റേ ഹോളിക,
4: ഹോളിക,
5: ആ ഹോളിക, നിങ്ങളുടെ സൈഡിൽ ബോളി,
4: അങ്ങനെ
5: കിട്ടും നമുക്ക്. പിന്നെ പായസം തരും, ആദ്യം ഫസ്റ്റ് റൗണ്ടിൽ.
4: അവിയലും തോരനൊന്നും ഇല്ല?
5: ഉണ്ട്, അതെല്ലാം ഉണ്ട്. അത് ചോറിന്റെ കൂടെ നെക്സ്റ്റ് റൗണ്ടിൽ വരുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ റൗണ്ട് ഇതുണ്ട്.
4: ശരിയാവത്തില്ല, ശരിയാവത്തില്ല, ഈ സദ്യ ശരിയാവത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല. എനിക്ക് എന്റെ വീട്ടിലുള്ള ആൾക്കാരെയും ഫ്രണ്ട്സിനെ ഒക്കെ വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു തീരുമാനത്തിൽ എത്തണം, ഇവിടെ കൊല്ല സദ്യയെ പറ്റുള്ളൂ.
5: നമ്മുടെ സ്നേഹത്തോടെ എല്ലാം ആദ്യം മധുരം കൊടുത്ത് വിളമ്പും, പിന്നെ അതിലേക്ക് എരിവ്, ഉപ്പ്, പുളി എല്ലാം കൂടി ചേർന്ന് അവസാനം പായസവും പഴവും കൂടി കൂട്ടി കഴിച്ചിട്ട് കഴിക്കും.
4: ശരിയായിക്കോട്ടെ, ഇപ്പൊ എന്തായാലും തൽക്കാലം എനിക്കൊരു അടിപൊളി സദ്യ എവിടുന്ന് തരും, അത് പറ.
5: നിങ്ങളുടെ വീട്ടിലേക്ക് വന്നോളൂ, ഓൾവേസ് വെൽക്കം.
4: പ്രിയ, പറ്റില്ല പറ്റില്ല, ചേട്ടൻ തല്ലുകൂടാൻ അത്ര പറ്റില്ല. ചേട്ടൻ ഫാക്ടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ശരിയാവുന്നില്ല. അതെ, ചേട്ടനെ കൂടെ ഒന്ന് തല്ലുകൂടാന്ന് ചോദിച്ചിട്ട് ചേട്ടൻ ഭയങ്കര മാന്യനായി പോയി, പ്രശ്നം. അതെ, നന്നായിരുന്നു, നന്നായിരുന്നു, അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇങ്ങോട്ടേക്കാണ് രണ്ടുപേരും കൂടി ഓണം വീക്കെൻഡ് ആയിട്ട്?
5: വീക്കെൻഡ് ആയിട്ട് ഒരു പരിപാടി ഇല്ല, അടുത്ത വീക്കാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഓഫീസ് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് വെനസ്ഡേ പറ്റില്ല, അതുകൊണ്ട് ഫ്രൈഡേ.
4: ഓക്കെ ഓക്കെ, അടിപൊളി. പ്രിയനെ പിന്നെ നോക്കണ്ട, എല്ലാ സ്ഥലത്തെ ഓണാഘോഷങ്ങളിലും ഉണ്ട്, അതുകൊണ്ട് ഞാൻ ആളോട് ചോദിക്കുന്നില്ല. അതെ അതെ, എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അവർ രണ്ടുപേരും വീക്കെൻഡ് എൻജോയ് ചെയ്യൂട്ടോ.
5: ഓക്കെ,
4: ഹാപ്പി വീക്കെൻഡ്, ഹാപ്പി വീക്കെൻഡ്.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: Qatar-ile ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്. ഏറ്റവും വലിയ ഓഫറുകൾ.
0: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിഡോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: Zamzam Mandi, where flavors create memories. Wholesale Market Doha. Call 4000-1707.
1: കത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
0: GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
0: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. ഓണപ്പാട്ട് brought to you by
1: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
0: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 6 മണി കഴിഞ്ഞു 29 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സണോ 91.7 FM ഇത് 917 ഈവനിങ്സ് ആണ്. എന്റെ കൂടെ ഈ പറഞ്ഞ പോലെ ഇനി അടുത്തൊരാള് തല്ലു പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്. ആ ഒരു തല്ലു പിടിക്കാൻ ആരാണ് വരുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഓണം സെലിബ്രേഷൻ ആണ് നടക്കുന്നത്. 917 ഈവനിങ്സിൽ ഓണത്തല്ലും ഓണത്തമ്പോലയും ഒക്കെ ആയിട്ട് ഭയങ്കര രസകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഓണത്തല്ല് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ഓണത്തല്ലിലേക്ക് നമുക്ക് പോയാലോ. നേരെ നോക്കാം ആരാണ് ജോയിൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്.
2: ഹലോ,
1: ആരാണ്?
2: എന്റെ പേര് ജുബിന.
1: ജുബിന, ഓക്കെ. അപ്പൊ ജുബിന റെഡി ആണോ എന്റെ ഓണത്തല്ലിന്?
2: റെഡിയാണ്.
1: ഓക്കെ ജുബിന, നന്നായിട്ട് അടി ഉണ്ടാക്കോ?
2: ശ്രമിച്ചു
1: നോക്കാം. ഓക്കെ ഓക്കെ. എനിക്ക് പാവ ജുബിനന്റെ ശബ്ദം കിട്ടിട്ട് തല്ലുണ്ടാക്കാൻ തോന്നുന്നില്ലടോ. അത് കൊള്ളാം, അത് പറ്റൂല, എന്തെങ്കിലും എഫേർട്ട് ഇല്ലാണ്ട് പറ്റില്ലല്ലോ. ഓക്കെ ജുബിന, പറ, നിവിൻ പോളി ഫാനാണോ പൃഥ്വിരാജ് ഫാനാണോ?

0: ഓക്കെ ശരി. നമ്മൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണ്, പക്ഷെ നല്ല ഈ പറഞ്ഞ പോലെ സിനിമയുടെ കാര്യം വരുമ്പം തല്ലുകൂടും. അപ്പൊ ജുബിനെ അടുത്ത് ഞാൻ പറയാണ് ഓണമായിട്ട് നമുക്ക് നിവിൻ പോളിയുടെ സിനിമ കാണാൻ പോവാന്ന്. പക്ഷെ ജുബിന സമ്മതിക്കുന്നില്ല, ഖലീഫ തന്നെ കാണണം, പൃഥ്വിരാജിന്റെ സിനിമ തന്നെ കാണണം എന്ന് പറയാണ്. ഇതാണ് സിനാരി. ഓക്കെ ആണല്ലോ. ജുബി നമുക്കൊരു സിനിമ കാണാൻ പോയാലോ?
1: അതിനെന്താ, നമുക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യാം.
0: ഓക്കെ, നമുക്ക് ബെത്ലഹേം കുടുംബ യൂണിറ്റ് പോവാം അല്ലേ? നിവിൻ പോളിയുടെ അടിപൊളി സിനിമയാന്നാ പറയുന്നത് കേട്ടോ, നമുക്ക് അതിന് പോവാം.
1: അയ്യോ, ഞാനാണെങ്കിൽ പൃഥ്വിരാജിന്റെ പാട്ട് കേട്ട് ആകെ ഇതായിട്ടിരിക്കുകയാണ്. എന്റെ എല്ലാ ഫ്രണ്ട്സൊക്കെ പോയി കണ്ടിട്ട് അടിപൊളി പടാണെന്ന് പറഞ്ഞത്, നമുക്ക് അത് കാണാം അടുത്ത ആഴ്ച നിവിൻ പോളിയുടെ.
0: പക്ഷെ ഖലീഫയുടെ ഭയങ്കര അടിപിടി കുത്ത് ഭയങ്കര ബഹളാണെന്നേ, ഇത് ഭയങ്കര സമാധാനായിട്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല സിനിമയാ മമിതയൊക്കെ അഭിനയിച്ചേക്കുന്നത്.
1: അതൊക്കെ ശരിയാണ്, പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൃഥ്വിരാജിന്റെ ആക്ഷൻ അത് വേറെ ലെവലിൽ തന്നെ. എന്റെ
0: പൊന്നു ജുബി, ഞാൻ പറയുന്ന കേക്ക്, നീ വരുന്നുണ്ടെങ്കിൽ വാ, എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ അവിടെ പോയിരുന്നിട്ട് ഈ ഒച്ചരം ബഹളത്തിന്റെ ഒന്നും ഇടയിലിരിക്കാൻ ഒന്നും പറ്റില്ല. അതിലും നല്ലത് ഈ പറഞ്ഞ പോലെ സമാധാനമായിട്ട് ഈ സിനിമ കണ്ടിട്ട് തിരിച്ചു വരാം.
1: എന്തൊക്കെ പറഞ്ഞാലും പൃഥ്വിരാജിന്റെ പടം തന്നെയാണ് ബെസ്റ്റ്. ആദ്യത്തെ ഷോ തന്നെ കാണാനോ പറ്റിയില്ല എങ്കിൽ പിന്നെ എന്താ പറയാ, ആദ്യം അതൊന്ന് പോയി ഒന്ന് എൻജോയ് ചെയ്യട്ടെ ഞാനൊന്ന്. ഫാമിലി പടം സെയിം റിപ്പീറ്റ് ജേണൽസ്
0: അതൊന്നും ആലോചിച്ചു നോക്ക്. ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും, മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന പോലെ ഫഹദ് ഫാസിൽ. വെറുതെ ഒരു സിനിമയ്ക്ക് കയറിയിട്ട് ഫഹദ് ഫാസിൽ പ്രൊഡ്യൂസ് ചെയ്യോ? അത്രയും നല്ല സാധനം ആയതുകൊണ്ട് നമുക്ക് അതിന് പോവാന്നേ. എന്തിനാണ്
1: പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് പൈസ ഇട്ട്, നമുക്ക് എന്താ പ്രയോജനം, നമ്മുടെ കാശ് മുടക്കില് നമ്മള് പോകുന്നത്.
0: എന്നാൽ ഈ ഇടിപിടി കുത്തുന്ന എനിക്ക് അതിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നേ.
1: എനർജി ലെവൽ കൂടുന്നേ, അതൊക്കെ കണ്ട് നമുക്ക് സ്റ്റൈലായിട്ട്.
0: ജുബി, ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ചോദിക്കുകയാണ്, എന്റെ കൂടെ ബെത്ലഹേമിന് വരുന്നോ ഇല്ലയോ? ഞാൻ വരുന്നില്ല ഖലീഫയ്ക്ക്,
1: ഞാൻ അതിന് മാത്രമേ പോകുന്നുള്ളൂ. നിനക്ക് വേണമെങ്കിൽ നീ അതിൽ ബുക്കോ, അത്രേ ഉള്ളൂ. ഞാൻ ആദ്യം നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞു, അടുത്ത ആഴ്ച നമുക്ക് നിവിൻ പോളിന്റെ കാണാമെന്ന്. ഇന്ന് ഞാൻ എന്തായാലും പൃഥ്വിരാജിന്റെ വരത്തുള്ളൂ. കാര്യം എന്താന്ന് പറഞ്ഞാൽ, അതിന്റെ പാട്ട് എല്ലാം ഓൾറെഡി ട്രെൻഡിങ് ലിസ്റ്റ് കയറി കഴിഞ്ഞു, ഇൻക്ലൂഡിംഗ് പുള്ളിയുടെ ഡ്രസ്സുകൾ. ഞാനിപ്പോ ആ ഡ്രസ്സ് എന്റെ ഹസ്ബൻഡിന് വാങ്ങാൻ വേണ്ടി തന്നെ ഓൺലൈൻ ഓർഡർ
0: കൊടുത്തിരിക്കുകയാണ്. ഭർത്താവിന്റെ കൂടെ അങ്ങ് പോയിക്കോ ഖലീഫയ്ക്ക്, ഞാനൊന്നുമില്ല നിന്റെ കൂടെ ഖലീഫയ്ക്ക്. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ട് കട്ടയ്ക്ക് പിടിച്ചത് സൂപ്പർ ആയിരുന്നു കേട്ടോ.
1: അപ്പൊ
0: ഇനി സീരിയസ് ആയിട്ട് പറ ഖലീഫയുടെ ടിക്കറ്റ് വേണോ അതോ ബെത്ലഹേമിന്റെ ടിക്കറ്റ്
1: വേണോ?
0: കണ്ടോ കണ്ടോ, ഫുള്ള് കള്ളത്തിലാണ്. അതെ അതെ അതെ. എവിടെയാണ് ഇപ്പൊ ജുബിന?
1: ഞാൻ ആക്ച്വലി വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്.
0: ആണോ, ഓക്കെ ഓക്കെ. എവിടെ എത്തി ഇപ്പോ?
1: ഓൾമോസ്റ്റ് ലൈക്ക് മെസ്സിമർ ആ റേഞ്ച് ആണ്. ഞാൻ എത്തും.
0: ആണോ, ഓക്കെ. എന്നാ ശരി, എന്നാ നേരെ ഇങ്ങോട്ടേക്ക് വന്നോ, വാങ്ങിച്ചിട്ട് പോയിക്കോ.
1: ഓക്കെ
0: ഡൺ ഡൺ. ഓക്കെ ജുബിന, അപ്പൊ എത്തുമ്പോ പറയൂ, കാണാട്ടോ.
1: ഓക്കെ
0: ഓക്കെ, സി യു സി യു. ബൈ ബൈ ബൈ ബൈ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്. ഇത്തവണത്തെ ഓണം സംഭവമാകും.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
1: ഓണ സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
2: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
3: എനിക്കറിയാം താൻ വരുമെന്ന്. നീ വിളിക്ക്, നമുക്ക് നോക്കാം.
4: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: ടുഡേസ് ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
6: സ്കൈ ജ്വല്ലറി നൗ ഓപ്പൺ അറ്റ് സഫാരി മോൾ അബു ഹമൂർ.
7: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്ക് ഒന്ന് പോകാം. 24 ക്യാരറ്റ് ഗോൾഡ് 530 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 488.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 463 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 399.50 കത്തറിയാൽ. എന്തായാലും ഇതുകൂടി പറഞ്ഞുകൊണ്ട് നേരം നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം. സോ സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സുനോ 91.7 FM.

0: ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
1: മർസയിൽ നിന്നോ?
0: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
0: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: മലയാള സിനിമ ആഘോഷമാക്കാൻ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ഖലീഫ. വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന സർപ്രൈസ് എൻട്രികൾ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഖലീഫ.
5: സാർ ഒന്ന് ശ്രമിച്ചു നോക്ക്, ആമിർ അലീനെ പൂട്ടാൻ അപ്പ കാണാം നമ്പറം പള്ളിയിലെ ഉറൂസ്.
4: ഓഗസ്റ്റ് 20 തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ,
6: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ടിവി.

0: brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 7 മണി കഴിഞ്ഞു 10 മിനിറ്റ്. കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെനോ 91.7 FM-ൽ. എന്തായാലും ഇനി നമുക്ക് അടുത്തൊരു ചെറിയ ഓണം പരിപാടിയിലേക്ക് പോയാലോ. യെസ്, 917 ഈവനിങ്സ് അഷ്ടമിയാണ് കൂടിയുള്ളത്. ആ, ഇതിനിടയിൽ നമ്മുടെ ഓണം പരിപാടി മിസ്സാക്കരുത് കേട്ടോ. അതായത് സുനോ പൊന്നോണം നടക്കാനായിട്ട് പോകുന്നത് സീസൺ 8 ദ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലാണ് ഈ വരുന്ന ശനിയാഴ്ച വൈകുന്നേരം 22-ാം തീയതി. ഉത്രാടപ്പാച്ചിലും കുട്ടിമാവേലിമാരെയും ഒക്കെ കാണാനായിട്ടും അതിനോടൊപ്പം കുറേ ചോദ്യങ്ങളൊക്കെ കേൾക്കാനും അതിനോടൊപ്പം നാടൻ പാട്ടൊക്കെ കേൾക്കാനും ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് എത്താനായിട്ട് മറക്കണ്ട.
2: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
2: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136-6448.
1: അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ അതിഗംഭീരമായിട്ട് നമുക്ക് ഈ ഒരു സുനോ പൊന്നോണം സീസൺ 8 ആഘോഷിക്കണം. എന്തായാലും ആഘോഷത്തിന്റെ പാർട്ടാവാനായിട്ട് അങ്ങോട്ടേക്ക് വരാനായിട്ട് മറക്കണ്ട. ഒപ്പം നമ്മളുടെ ഇവിടുത്തെ ആഘോഷങ്ങൾ തീരുന്നില്ല, ഇനി തമ്പോലയിലേക്ക് വിളിക്കേണ്ട സമയമാണ്. അപ്പൊ വേഗം തന്നെ ഡയൽ ചെയ്ത് തുടങ്ങിക്കോളൂ. 444-4917 ലേക്ക് തമ്പോലയിലേക്ക് വിളിച്ചോളൂ. 444-4917.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
4: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
5: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
3: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
5: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
6: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
5: കണ്ട
3: ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: Hi, this is your singer Rahul Nambiar.
8: Vasandamullai pole vandu.
7: You're listening to Radio Suno 91.7, Qatar's favorite radio station.
8: Favorite radio station.
7: Ketu kettu kootu koodam.

0: വെൽക്കം ബാക്ക്. സമയം ദാ 7 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആകുമ്പോൾ ഇനി നമുക്ക് ചെറുതായിട്ട് ഓണത്തമ്പോലയിലേക്ക് കടക്കണ്ടേ. അപ്പൊ ഓണത്തമ്പോലയിലേക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ചിലർക്ക് ദാ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് അപ്പൊ ആരാണെന്ന് നോക്കാം. ഹലോ, ആരാ ഇത്? ഇത്തു. എങ്ങനെ? എന്റെ പൊന്നോളാ, നിന്റെ പേര് പഠിക്കണമെങ്കിൽ ഞാൻ എത്ര നേരെടുക്കും? ഇത്രയും വലിയ പേരൊക്കെ വെച്ച് കഴിഞ്ഞാ സൂപ്പർ പേരാണ്, അടിപൊളി പേരാണ്. ആരാ വെച്ചത്? പപ്പയാണോ മമ്മയാണോ ഈ സൂപ്പർ പേര് വെച്ചത്? അച്ഛനാണല്ലേ. അന്ന് അച്ഛന്റെ അമ്മയുടെ പേര് പറയും. സിമി,
1: രശ്മി. രശ്മി,
0: രശ്മി. മോനിപ്പൊ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക? അല്ല, ഞാൻ വരട്ടെ ഇപ്പോ? കാറുണ്ട്, ഞാൻ കാർ എടുത്തിട്ട് വരട്ടെ. ആ ഓക്കെ കേട്ടോ. അപ്പൊ അവിടെ വന്നിട്ട് കാണാവേ. എന്നാ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കോ. ഹലോ
2: രശ്മി.
0: ഹായ് ഹായ്. മോന്റെ പേര് എനിക്കൊന്ന് നന്നായിട്ട് പറഞ്ഞു തരുമോ?
2: നിഹിത് ആർമേനോൻ.
0: നിഹിത് അല്ലേ. രശ്മിക്ക് മനസ്സിലായല്ലോ അല്ലെ തമ്പോലെ എന്താന്ന്. ഓക്കെ സെറ്റ്. അപ്പൊ ഞാൻ എന്താ തുടങ്ങാൻ പോവാണേ.
2: ഓക്കെ.
3: Brought to you by Celebrate Onam in style with Naturals Qatar. Exclusive gents and ladies grooming packages. Naturals Qatar, world's fastest growing salon chain. Barwa Village, building number 19, shop 9 and 10. Call 7136-6448.
4: The game begins in 3, 2, 1.
0: രശ്മി നമ്പർ ഇതാണ്,
2: 5689.
0: ഏകദേശം
2: 9586
0: ആയിരുന്നു കേട്ടോ. ഓ, അത് വെച്ചിട്ട് എല്ലാ കോമ്പിനേഷനും പറഞ്ഞു, പക്ഷേ അത് മാത്രം എത്തിച്ചില്ല, അതാണ്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. മോനോടും ഹസ്ബൻഡിനോടും ഒക്കെ എന്നോട് അന്വേഷണം പറയൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ആ ഒരു തമ്പോലയിലെ ആദ്യത്തെ കോള് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വിളിക്കാം 444-9917 ഞാൻ ഒരു കോളും കൂടി എടുക്കുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ വേഗം വിളിച്ചോളൂ 444-9417. അഷ്ടമിയാണ് കൂടെയുള്ളത്. 917 ഈവനിങ്സിൽ ഇവിടെ ഓണത്തമ്പോല നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഭാഷയായിട്ട് മത്സരം നടക്കാണ് കേട്ടോ. അപ്പോൾ വേഗം വിളിച്ചോ 444-9417.

0: ഇത്തവണത്തെ ഓണം സംഭവമാകും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
0: ഓണ സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
1: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu

0: വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: In association with Nesto Hypermarket, now open at Olpa.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine. Rizhi Ariyam. Call 4000 17.
3: പുണ്യവചനങ്ങളിലൂടെ നിങ്ങൾ കടത്തെ സൂക്ഷിക്കുക. കടം രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
5: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: رب هذه الدعوة التامة والصلاة القائمة، آت محمدًا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Salon 91.7 FM, Qatar's happiness frequency. Now available on Spotify and Ghana.
2: കത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്ഗൂത്.
3: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവ് ആയി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ്, സെപ്റ്റംബർ 4 QNCC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസന്റ്സ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.
1: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM. കെ

0: 917 evenings only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Celebrate Onam in style with Naturals Qatar. Exclusive gents and ladies grooming packages. Naturals Qatar, world's fastest growing salon chain. Barwa Village, building number 19, shop 9 and 10. Call 7136-6448.
1: വെൽക്കം ബാക്ക് ടു കഥാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു ഓണത്തം ബോലിയിലേക്ക് കൂടി കടക്കുകയാണ്. വെൽക്കം ബാക്ക് ടു കഥാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എം. അങ്ങനെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഇന്നത്തെ ഓണം കോർണറിലെ ഗസ്റ്റ് എന്ന് പറയുന്നത് അർച്ചനയാണ്. അങ്ങനെ പറഞ്ഞ പോര ഡ്രേപ്പ് വിത്ത് അർച്ചന. അപ്പൊ എന്തായാലും അർച്ചന, ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഈ പറഞ്ഞ പോലെ പ്ലീറ്റിനെ കുറിച്ചിട്ടാണ്. കുറെ ആൾക്കാർ പറയുന്ന പോലെ വാട്ട് ഈസ് ദിസ് ന്യൂറി മാൻ.
4: ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരുപാട് പേർക്ക്, കാരണം ചിലർക്ക് പ്ലീറ്റ് പോലെ ഇടാറില്ല, ചിലർ ഈ ബാക്കി സാധനം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കും.
1: ഇവർക്ക് ഈ 6 meter എന്ന് പറയുന്ന സാധനം എന്തോ കുറേ ഉള്ള പോലെയൊക്കെയാണ് ചെയ്യാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഹൗ ഡിഡ് യു ഫെൽ ഇൻ ലവ് വിത്ത് ദിസ് സാരി?
4: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി. എനിക്ക് ഉടുക്കാനും ഇഷ്ടമാണ്, ഉടുപ്പിക്കാനും ഇഷ്ടമാണ്. എനിക്ക് ആദ്യം മുതലേ, കാരണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ കളിക്കൂലേ പിള്ളേർ കളിക്കുമ്പോൾ, അപ്പൊ ഞാൻ ഈ സാരി എടുത്ത് കളിക്കുക അന്ന് മുതലേ ഈ പാഷനാണ്. അതുപോലെ ഉടുപ്പിച്ച ഒരാളെ കാണുമ്പോഴും വൃത്തിയിലും, കാരണം സാരി എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഷേപ്പ് കറക്റ്റ് കാണും. അപ്പൊ ഒരു ഭംഗി വേറെ തന്നെയാണ്.
1: ഓരോ മെറ്റീരിയൽ അനുസരിച്ചിട്ട് അതിന്റെ ഭംഗി മാറും.
4: അതെ അതെ.
1: ചിലത് എത്ര നമ്മൾ ഉടുക്കാൻ നോക്കിയാലും ഒതുങ്ങാത്ത സാരികളും ഉണ്ടാവും അല്ലേ? ചെറുപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാരി കിട്ടുമ്പോൾ എന്താ ചെയ്യാറ് പൊതുവെ?
4: അതിനെനിക്ക് വന്നിട്ടുണ്ട് അങ്ങനത്തെ സാരി. പക്ഷെ നമ്മൾ അയൺ ചെയ്ത് നേരത്തെ നമ്മൾ പ്രീ പ്ലീറ്റ് ചെയ്ത് വെക്കുമ്പോൾ കറക്റ്റ് നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടും. നമ്മൾ വിചാരിക്കും സാരി ഈശ്വരൻ അത് എങ്ങനെ കൊടുക്കാന്നായിരിക്കും, പക്ഷെ അത് അയൺ ചെയ്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയിൽ നിൽക്കും.
1: കാരണം
4: ചിലവർക്ക് അത് അറിയില്ലായിരിക്കും. അയൺ ചെയ്ത് പ്ലീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്.
1: മീൻസ്
4: അത് ഒരു കുറച്ചും കൂടി ഒരു റൈസിന്റെ സാരി പോലെ തോന്നും.
1: ഓക്കെ ഓക്കെ. ആൻഡ് ഈ അയൺ ചെയ്യുന്നത് തന്നെ ഇപ്പം ഒരുപാട് ആൾക്കാർ അയൺ ചെയ്ത് കൊടുക്കുന്നത് പോലും ഒരു ബിസിനസ്സാണ്.
4: എനിക്കുണ്ട്, ഞാൻ അത് ചെയ്യുന്നുണ്ട്, ബോക്സ് ഹോൾഡിങ്ങും ചെയ്യുന്നുണ്ട്.
1: ഓക്കെ. അപ്പം ഈ ഒരു സംഭവം ഈ പറഞ്ഞ പോലെ അത് നല്ല പ്രോപ്പർലി വരുമോ? എനിക്ക് എപ്പോഴുള്ള ഒരു ഡൗട്ട് അത് കൊടുക്കുന്ന സമയത്ത്.
4: നമ്മൾ നോർമലി എങ്ങനെയാ വെച്ചാൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മെഷർമെന്റ് എടുക്കും, നമുക്ക് ഇപ്പൊ എത്ര വേണം, ഷോർട്ടർ ലെങ്ത് എത്ര വേണം, പല്ലു എത്ര വേണം, അത് കഴിഞ്ഞിട്ട് മുമ്പിൽ വരുന്ന 500 എത്ര വേണം, അതൊക്കെ നമ്മൾ കറക്റ്റ് എടുക്കും.
1: ഓക്കെ.
4: ഏകദേശം മെഷർമെന്റ് അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരാൾ ഇത് കണ്ടുകഴിഞ്ഞാൽ, ഇപ്പൊ കുറച്ച് അറിയുന്നോണ്ട് നമുക്ക് ഏകദേശം ഒരാൾ കണ്ടുകഴിഞ്ഞാൽ അറിയാം ഇപ്പൊ എത്ര വേണ്ടി വരും എന്നൊക്കെ അറിയാം.
1: അപ്പം ഈവൻ ഈ പറഞ്ഞ പോലെ സാരി ഉടുക്കാൻ അറിയാവുന്ന ഒരാൾക്ക് പ്ലീറ്റ് എടുക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും കോൺടാക്ട് ചെയ്യാം. യു വിൽ ജസ്റ്റ് ഡു ദ പ്ലീറ്റിംഗ് ആൻഡ് എവറിഥിങ്, എന്നിട്ട് ബോക്സ് പ്ലീറ്റ് ചെയ്തിട്ട് കൊടുക്കും അല്ലേ? അടിപൊളി അടിപൊളി. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദിസ് ഓണം. കറക്റ്റ് ടൈമിനാ വന്ന ഓണത്തിന്. അപ്പൊ ഓണം അടിച്ചു പൊളിക്കൂ, ഉഷാറാവട്ടെ. ഇപ്പൊ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ചേട്ടന്മാരാണെങ്കിലും ചേച്ചിമാര് വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സാരിയുടെ കാര്യം പറഞ്ഞ് വേഗം തന്നെ കോൺടാക്ട് കൊടുത്തോ
4: അല്ലേ.
1: താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ.
4: ഓക്കെ, താങ്ക് യു.
1: എന്തായാലും ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ ആള് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഓണത്തിന്റെ പർച്ചേസിംഗും കാര്യങ്ങളും നന്നായിട്ട് പോകുമ്പോൾ സാരിയൊക്കെ ഉടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അർച്ചനേനെ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. ഡ്രേപ്പ് വിത്ത് അർച്ചന എന്ന ഒരു ഐഡിയയിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. എന്തായാലും എനിക്ക് തൽക്കാലം രാജാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. ഇനി നമുക്ക് വീണ്ടും കേട്ട് കേട്ട് കൂട്ടുകൂടാൻ സൺഡേ വൈകുന്നേരം എത്താം. ആൻഡ് അതുവരെ എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യൂ, വീക്കെൻഡ് എൻജോയ് ചെയ്യൂ. സീ യു എവറി വൺ. സാറ്റർഡേ വൈകുന്നേരം അങ്ങ് ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്താൻ മറക്കണ്ട കേട്ടോ. അപ്പൊ ഹാവ് എ ഗുഡ് നൈറ്റ് ആൻഡ് ഓൾസോ ഹാപ്പി വീക്കെൻഡ്. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ഓണത്തം പോലെയും ഇവിടെ ചെറുതായിട്ട് വൈൻഡ് അപ്പ് ചെയ്യണം. കാരണം ഇനി അടുത്ത മണിക്കൂറിൽ ഓണം കോർണറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോളൂ. ഒരു അടിപൊളി ഗസ്റ്റും വരുന്നതായിരിക്കും. സോ കീപ് ലിസണിംഗ് കഥാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.
5: ചെന്നൈ ബീറ്റ്സ്.
6: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
0: മലയാള സിനിമ ആഘോഷമാക്കാൻ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ഖലീഫ. വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന സർപ്രൈസ് എൻട്രികൾ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഖലീഫ.
2: സാറൊന്ന് ശ്രമിച്ചു നോക്ക്, ആമിർ അലീനെ പൂട്ടാൻ അപ്പ കാണാം. മമ്പറം പള്ളിയിലെ ഉറൂസ്
0: ഓഗസ്റ്റ് 20 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ,
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
0: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോ പൊന്നോണം സീസൺ 8.
4: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
0: സുനോ പൊന്നോണം സീസൺ 8
4: കേട്ട് കേട്ട് കേട്ടോണം.
0: Brought to you by New Indian Supermarket.
4: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
5: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
4: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136 6448.
6: You are listening to

0: 917 evenings only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. സമയം ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാ 8 മണി കഴിഞ്ഞിരിക്കുകയാണ്. രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സാരി ഹണ്ടിങ്ങിലൊക്കെയാണോ ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഫർത്താസിൽ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. സാരി ആണെങ്കിലും സെറ്റ് മുണ്ടാണെങ്കിലും ഈവൻ ചുരിദാറാണെങ്കിലും എല്ലാം അവിടെ അവൈലബിൾ ആണ്. ഈവൻ മെൻസിനും കിഡ്സിനും ഒക്കെ തന്നെയുള്ള എല്ലാ കളക്ഷൻസും ഉണ്ട്. ഞങ്ങളും ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഫേവറേറ്റ് പോയി എടുത്തു കഴിഞ്ഞു അവിടെ നിന്നും. എനിവേ, നമ്മൾ ഈ സാരിയെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ ഈ സാരി എടുക്കുക എന്നത് മാത്രമല്ല, സാരി ഉടുക്കുക എന്ന് പറയുന്നതും വളരെ ഭയങ്കര കഷ്ടപ്പെട്ടൊരു പരിപാടിയാണ്. എന്നെ സംബന്ധിച്ച് എനിക്കതത്ര കഷ്ടപ്പാടല്ല, ബിക്കോസ് ഞാൻ അതിൽ സത്യം പറഞ്ഞ ഒരു എക്സ്പേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കൊരു 3 മിനിറ്റോ 3-ൽ കുറവ് മതി സമയം ഒരു സാരി ഉടുക്കാനായിട്ട്. അറ്റ്ലീസ്റ്റ് ഒരു 2 പിന്നുണ്ടെങ്കിൽ എനിക്ക് സാരി ബ്യൂട്ടിഫുൾ ആയിട്ട് ഉടുക്കാൻ പറ്റും. അതിപ്പോൾ ഒട്ടും ഒതുങ്ങാത്ത, കയ്യിൽ ഒതുങ്ങാത്ത സാരി ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ഒരു 3 പിന്നോ 4 പിന്നോ വേണ്ടി വരിക. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് സാരി ഉടുക്കാനും സാരി ഉടുപ്പിച്ചു കൊടുക്കാനും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഒരുപാട് പേര് ഇപ്പോൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരിൽ ഈ സാരി ഉടുക്കുക എന്ന് പറയുന്ന വലിയൊരു ടാസ്ക്കായിട്ട് കാണുന്നവരുണ്ടാവും. അങ്ങനെ സാരി വേണ്ട എന്ന് വിചാരിച്ച് മറ്റുള്ള ഓരോ ഓപ്ഷൻസ് തിരഞ്ഞു നടക്കുന്നവരും ഉണ്ടാവും. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സാരി ഉടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സാരി ഡ്രേപ്പ് ചെയ്യാൻ ഡ്രേപ്പിസ്റ്റ്, അതും പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഡ്രേപ്പിസ്റ്റ് ആളെ പരിചയപ്പെടുത്തി തരാന്നേ. അപ്പൊ അതിനു വേണ്ടി കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ആളുമായി എത്തുന്നതായിരിക്കും ഓണം കോർണറിൽ. സോ ഇന്നത്തെ ഓണം കോർണർ ഗസ്റ്റിനെ അറിയാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നോളൂ. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മളുടെ ഏറ്റവും വലിയൊരു ഗസ്റ്റ് ഖത്തറിലേക്ക് വരാനായിട്ട് പോകുന്നത് ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മൊമെന്റ് ഇസ് ഓൺ സെപ്റ്റംബർ 4. സെപ്റ്റംബർ 4 നമ്മുടെ സ്വന്തം MG ശ്രീകുമാർ ആണ് വരുന്നത്.
5: Sky Media and the Sound of South presents Victoria Gold MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
4: അപ്പൊ ഈ ഒരു ഇവന്റ് ആരും മിസ് ഔട്ട് ചെയ്യരുത്, വേഗം തന്നെ ടിക്കറ്റ്സ് ഒക്കെ എടുത്തോളൂ. പ്ലാറ്റിനം ലിസ്റ്റിലൂടെയാണ് ടിക്കറ്റ്സ് എടുക്കേണ്ടത് കേട്ടോ, അതൊന്ന് ഓർമ്മിപ്പിക്കുന്നു. ബിക്കോസ് MG ശ്രീകുമാർ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നോ ഹൗ ഇറ്റ് വിൽ ബി. അത്രയും അടിച്ചു പൊളിക്കാൻ റെഡി ആയിക്കോളൂ, എല്ലാ പാട്ടുകളും എൻജോയ് ചെയ്യാൻ റെഡി ആയിക്കോളൂ. QN60 വെച്ചിട്ടാണ് ആ ഒരു വലിയ ഇവന്റ് നടക്കുന്നത്. സ്കൈ മീഡിയ, സൗണ്ട് ഓഫ് സൗത്ത് ആൻഡ് ഓൾസോ റേഡിയോ സ്നോ ഈസ് ഓൾസോ ദേർ ടു സപ്പോർട്ട് ദം. സോ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു എൻജോയ് ദ ഗ്രാൻഡ് ഓണം സെലിബ്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. സോ ജസ്റ്റ് വെയിറ്റ് ഫോർ ദ ഓണം കോർണർ.
6: കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
7: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.

0: സ്മാർട്ട് ടോക്കിൽ ഈ ആഴ്ച അക്ഷര പൊന്നോണം.
1: കുട്ടിക്കാലത്ത് നമ്മൾ പൂ പറിക്കാൻ പോകുന്ന പൂ പാട്ടും പാടിയിട്ടാണ്. ആന പോകുന്ന പൂമരത്തിന്റെ ചോടെ പോകുന്ന ധാരാട ആരാനവുമല്ല കൂരാനവുമല്ല കുറ്റിക്കാട്ടിലെ കുറുമ്പന്നി എന്ന് പറഞ്ഞ സുദീർഘമായൊരു പാട്ടാ.
0: അതിഥിയായി എത്തുന്നു മലയാളം അധ്യാപകൻ ദേവേശൻ പേരൂർ.
1: എത്രയോ കാലമായി കുട്ടിക്കാലത്തൊക്കെ കേൾക്കുന്നതാണ് കാണം വിറ്റും ഓണം ഉണ്ണണം. നമ്മളിങ്ങനെ ഒരു ചൊല്ലുപോലും ഇങ്ങനെ പറയുന്നു, അല്ലാതെ എന്താണ് കാണം എന്നറിയില്ലായിരുന്നു.
2: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. Brought to you by
3: Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
2: like you're home. In association with
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: All hits, all day.
6: This is
5: Radio Suno 91.7 FM. Qatar's favorite radio station.
7: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
0: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര് നെസ്റ്റോ.
7: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
8: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
9: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
10: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
11: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
12: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
13: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
14: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
12: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് ഷെടി.
14: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
15: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
14: കണ്ട കണ്ട കാർദയണ്ട.
12: ബെത്ലഹേം കുടുംബ യൂണിറ്റ് ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
16: അനിയനുണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്.
17: ഇവിടെയൊക്കെ പായസം കഴിഞ്ഞാന്നോ മോനെ?
18: നമസ്കാരം, ഞാൻ നന്ദു.
12: യു ആർ ലിസ്ണിംഗ് ടു
18: റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.
19: This is the song from number 2, Madras Mail.

0: 917 evenings only on Radio Suno 91.7 FM. Joy Alucas 917 evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം ബാക്ക് കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് എൻ്റെ കൂടെ ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് ഒരു ഗസ്റ്റ് ജോയിൻ ചെയ്യാണ് കേട്ടോ. അപ്പൊ ആ ഒരു ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഓണസമയത്ത് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും ഭയങ്കര ഒരു ടെൻഷനാണ്. അയ്യോ, സാരി ഉടുക്കണമല്ലോ, അത് കറക്റ്റായിട്ട് ഇരിക്കുമോ, ഞാനെടുത്താൽ ഭംഗിയുണ്ടാവോ, ഞാനെടുത്ത് കഴിഞ്ഞാൽ ശരിയായിട്ടാണോ അത് കാണാനുണ്ടാവുക, അങ്ങനെ ആകെ മൊത്തത്തിൽ ഭയങ്കര ടെൻഷൻ പിടിച്ച് നടക്കുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഒക്കെ പോട്ടെ, സാരി മര്യാദയ്ക്ക് ഉടുക്കാൻ അറിയില്ല, അപ്പൊ ഉടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടാവും എന്നൊക്കെ അന്വേഷണം നടക്കുന്നവരും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു ഡ്രേപ്പിസ്റ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന്. ഖത്തറിൽ തന്നെ ഇപ്പൊ വന്നിട്ട് കുറച്ച് നാളായിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഡ്രേപ്പിസ്റ്റിനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഹായ് അർച്ചന, വെൽക്കം ടു റേഡിയോ സുനോ.
5: ഹലോ, ഹൗ
4: ആർ യു? ഐ ആം ഗുഡ്. ഹായ്, ഹൗ ആർ യു?
5: യാ, ഐ ആം ഓൾസോ ഗുഡ്.
4: ഓക്കെ, സോ അർച്ചനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്കൊന്നു വളരെ കുറച്ച് നാളായിട്ടേ ഉള്ളൂ ഖത്തറിൽ. എത്ര നാളായി ഇപ്പൊ വന്നിട്ട്?
5: റീസെന്റ്ലി ഓൺലി 2 മന്ത്സ്.
4: 2 മന്ത്സ്? 2 മന്ത്സിൽ ഖത്തർ ഇഷ്ടപ്പെട്ടോ?
5: ഓ, അടിപൊളി, ഖത്തർ വെൽക്കം ചെയ്യാണ്. ന്യൂ ഓപ്പർച്യൂണിറ്റി സാരി ഡ്രേപ്പിംഗ്.
4: ഉറപ്പായിട്ടും. ഈ സാരി ഡ്രേപ്പിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ പ്രൊഫഷൻ. അത് പക്ഷെ പ്രൊഫഷണലി അങ്ങനെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഡ്രേപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ മാത്രം ഇവിടെ ഞാൻ അധികം ആൾക്കാരെ കണ്ടിട്ടില്ല. പീപ്പിൾ മോസ്റ്റ്ലി ലൈക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെയായിരിക്കും. ദേ നോ ഹൗ ടു ഡ്രേപ്പ്, സോ ദേ വിൽ ഹെൽപ്പ് ദം ഡ്രേപ്പ് ഇറ്റ്. സോ അങ്ങനെയായിരിക്കും കൂടുതൽ നമ്മൾ കാണാറുള്ളത്. പക്ഷെ നാട്ടിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ആർ ലൈക്ക് ലോട്ട് ഓഫ് പീപ്പിൾ ലൈക്ക് ജസ്റ്റ് ഡ്രേപ്പിന് വേണ്ടി മാത്രം. അപ്പൊ നാട്ടില് അത് എത്ര നാള് ഉണ്ടായിരുന്നു? അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത് എന്താണ്?
5: ആക്ച്വലി നാട്ടിൽ തന്നെ 1.5 ഇയർ സാരി ഡ്രേപ്പിംഗ് ആയിരുന്നു. മീൻസ് ഞാൻ ഓൾറെഡി വർക്കിംഗ് ആണ്, പക്ഷെ എന്റെ സൈഡിൽ എന്റെ പാഷനാണ് സാരി ഡ്രേപ്പിംഗ്, എനിക്ക് ഇഷ്ടമാണ് ഒരുപാട്. അപ്പൊ അതുകൊണ്ട് ഞാനിതൊരു സൈഡായിട്ടൊരു തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ അവിടുന്ന് എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയുണ്ട്, ഇപ്പോഴും കിട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് നാട്ടിന്ന്. എനിക്ക് ഒട്ടും ഉറപ്പില്ലായിരുന്നു ഖത്തറിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നേ. കാരണം നാട്ടിൽ നിന്ന് എല്ലാവരും ചോദിക്കും, ഇനി ഖത്തറിൽ പോലെ എന്ത് ചെയ്യും, സാരി ഡ്രേപ്പിംഗ് ചെയ്യുമോ, ആർക്ക് ചെയ്യും, മർബീസിന് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കായിരുന്നു. പക്ഷെ എനിക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി. അതിപ്പോ കണ്ടു, കാരണം എനിക്ക് ഇപ്പൊ ഇൻസ്റ്റയിലെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എൻക്വയറീസ് വരുന്നുണ്ട്. കാരണം അന്നേരം ഞാൻ മനസ്സിലാക്കുന്നു ഒരുപാട് മലയാളീസ് ഉണ്ട്, കുറച്ചും കൂടി വൃത്തിയിൽ ചെയ്യാനായിരിക്കും.
4: ഉറപ്പായിട്ടും നമ്മൾ എന്തായാലും സ്വയമേ ഉടുക്കുന്നതിനേക്കാൾ എപ്പോഴും വേറൊരാൾ ഉടുത്ത് തരുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി. അതിനുവേണ്ടി തന്നെയാണ് ഈ സാരി ഡ്രേപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ തന്നെ ഉള്ളത്. എന്തായാലും അർച്ചന ഇവിടെ ഖത്തറിലെ സാരി ഡ്രേപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഇപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഹിയർ ഷീ ഈസ് വിത്ത് യു ഗൈസ്. ഇനി കുറച്ചധികം ട്രിക്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം, പക്ഷെ അതിന് മുൻപായിട്ട് രണ്ട് പാട്ട് കേട്ട് തിരിച്ചു വരാം. സോ കീപ് ലിസണിംഗ്, ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: 91.7 FM.
1: Qatar's happiness frequency.
2: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Ruji Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്. ഓണം കോർണറിൽ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് ഒരു സാരി ഡ്രേപ്പിസ്റ്റ് ആണ്.
6: സെലിബ്രേഷൻ മോഡ് ഓൺ.
5: സോ സാരി ഡ്രേപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊഫഷണലി ഇവിടെ ഖത്തറിൽ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണുള്ളത്. എന്തായാലും ഇപ്പോൾ ന്യൂലി ഖത്തറിലേക്ക് എത്തിയിട്ടുള്ള ഡ്രേപ്പ് വിത്ത് അർച്ചന എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം ഐഡിയിൽ നിന്നും അർച്ചനയാണ് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അർച്ചന, ഈ സാരി ഡ്രേപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ നല്ല പ്രൊഫഷണലി ചെയ്ത് വരുമ്പോൾ അതൊരു അതൊരു ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ എത്രയൊക്കെ പറഞ്ഞാലും മിക്ക ആൾക്കാർക്കും സാരി ഉടുക്കാൻ അറിയില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്.
7: അതെനിക്കറിയാം. എന്റെ കസിനാണ് ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നിനക്ക് ഇതൊരു ബിസിനസ് ആയിക്കൂടാ? കാരണം അവർക്ക് ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ട്. അപ്പൊ അവർ അങ്ങനെയാണ് ഇതിലേക്ക് കൂടെ കൺവേർട്ട് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത്.
5: ഓക്കെ ഓക്കെ. ഇനി നാട്ടിലെവിടെയാണ് അർച്ചന?
7: കോഴിക്കോട്.
5: കോഴിക്കോട്, പ്രോപ്പർ കോഴിക്കോട്.
7: അതെ അതെ.
5: എന്തായാലും നാട്ടിൽ നിന്നും ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ആദ്യം ചെയ്ത വർക്ക് ആരുടെയായിരുന്നു?
7: മേഘ്ന.
5: മേഘ്ന
7: എന്റെ നേഹ.
5: ഓക്കെ. മേഘ്നയും നേഹയും ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ബട്ട് അഫ്കോഴ്സ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും ഇഫ് ദേ വോണ്ട് ടു ലൈക്ക് യു നോ ഹാവ് എ കോൺടാക്ട് വിത്ത് യു, എങ്ങനെയാണ്? ഇൻസ്റ്റാഗ്രാമിലൂടെ ആണോ, എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കും.
7: ഓക്കെ. ഇത് ഓൾറെഡി ഇൻസ്റ്റയില് പേജ് ഉണ്ട് എനിക്ക്. ഇൻസ്റ്റയിലൂടെ ഡയറക്റ്റ് എൻക്വയറി ചെയ്യാം. അപ്പം ഇഫ് അവർക്ക് ഓക്കെ ആണെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്യും.
5: ഓക്കെ.
7: അതിലൂടെ കോൺടാക്ട് ചെയ്യും.
5: അപ്പം ഡ്രേപ്പ് വിത്ത് അർച്ചന എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട്. ആ പേജിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത് കേട്ടോ. പിന്നെ അതിനോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് ഇപ്പം തന്നെ സാരി ഉടുക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് പോലും പറയാൻ പറ്റുന്ന എന്തെങ്കിലും ടിപ്സോ എന്തെങ്കിലും കാര്യങ്ങൾ അർച്ചനയുടെ മൈൻഡിലുണ്ട്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇത്തവണ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് മൽക്കോട്ടൻ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സാരിയും കൂടിയാണ്, കാരണം ഭയങ്കര തിന്നാണല്ലോ. അപ്പൊ അത് ഡ്രേപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഹാക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ?
7: ആക്ച്വലി മൽക്കോട്ടൻ എൻക്വയറി വന്നിട്ട് അപ്പൊ ഞാൻ ആദ്യം പ്രിഫർ ചെയ്യാം മെസ്സി ആയിട്ട് അങ്ങോട്ട് ഇടാം. കാരണം ഭയങ്കര രസമായിരിക്കും അത് മെസ്സി ഫീൽഡ് ചെയ്യുമ്പോൾ. കാരണം ഒരു പ്ലീറ്റ് രണ്ട് ഓൺലി 2-3 പ്ലീറ്റ്സ് അത് മതി. പക്ഷെ അത് നല്ല രസമുണ്ടാവും കാണാൻ. ഒരു മെസ്സി ഫീൽ ആകുമ്പോ കുറെ പ്ലീറ്റ്സ് എടുത്തിടാതെ തന്നെ മെസ്സി ആയിട്ട് ഇടുമ്പോ രസമുണ്ടാവും. ആ സാരിക്ക് അതാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടി മാച്ച് ആവുന്നത്.
5: അതെ അതെ, ഉറപ്പായിട്ടും. കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ പിന്നുകുത്തിയിട്ടും
7: പിന്നെ വേണ്ടായില്ലേ, ജസ്റ്റ് നമ്മുടെ ഷോൾഡർ പിന്നും നമ്മുടെ ബെല്ലിന്റെ അവിടെ ഉള്ള പിന്നെ മാത്രം മതി.
5: ലൈറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് പിന്നെ കയറി ഉടക്കാൻ ചാൻസ് കൂടുതലായിരിക്കും.
7: നമ്മള് ചെറിയൊരു എന്താ പറയാ ന്യൂസ് പേപ്പറോ അങ്ങനെ ചെറിയ പേപ്പർ വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ പിൻ ചെയ്താൽ മതി. അപ്പൊ
5: ഒന്നും ഉണ്ടാവില്ല അല്ലെ. ഓക്കെ. അപ്പൊ എന്തായാലും കുറച്ചധികം ടിപ്സും ട്രിക്സ് ഒക്കെ കിട്ടിയില്ലേ? ഇനി കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞുതരാനായിട്ടുണ്ട്. സോ കീപ് ലിസണിംഗ് ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഓണം കോർണറിൽ നമ്മുടെ കൂടി ഡ്രേപ്പ് വിത്ത് അർച്ചനയാണ്.
6: Let's go. Celebration mode on.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: ബസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
4: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: വെൽക്കം ബാക്ക് ടു ദിസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സണോ 91.7 FM. അങ്ങനെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഇന്നത്തെ ഓണം കോർണറിലെ ഗസ്റ്റ് എന്ന് പറയുന്നത് അർച്ചനയാണ്. അങ്ങനെ പറഞ്ഞ പോരാ, ഡ്രേപ്പ് വിത്ത് അർച്ചന. അപ്പൊ എന്തായാലും അർച്ചന, ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഈ പറഞ്ഞ പോലെ പ്ലീറ്റിനെ കുറിച്ചിട്ടാണ്. കുറെ ആൾക്കാർ പറയുന്ന പോലെ, വാട്ട് ഈസ് ദിസ് ന്യൂറി മാൻ?
1: ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരുപാട് പേർക്ക്, കാരണം ചിലർക്ക് പ്ലീറ്റ് പോലെ ഇടാറില്ല, ചിലർ ഈ ബാക്കി സാധനം ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും.
0: ഇവർക്ക് ഈ 6 മീറ്റർ എന്ന് പറയുന്ന സാധനം എന്തോ കുറേ ഉള്ള പോലെയൊക്കെയാണ് ചെയ്യാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ, ഹൗ ഡിഡ് യു ഫെൽ ഇൻ ലവ് വിത്ത് ദിസ് സാരി?
1: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി. എനിക്ക് ഉടുക്കാനും ഇഷ്ടമാണ്, ഉടുപ്പിക്കാനും ഇഷ്ടമാണ്. എനിക്ക് ആദ്യം മുതലേ, കാരണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ കളിക്കൂലേ പിള്ളേർ കളിക്കുമ്പോ, അപ്പൊ ഞാൻ ഈ സാരി എടുത്ത് കളിക്കുക അന്ന് മുതലേ ഈ പാഷനാണ്. അതുപോലെ ഉടുപ്പിച്ച ഒരാളെ കാണുമ്പോഴും വൃത്തിയിൽ, കാരണം സാരി എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഷേപ്പ് കറക്റ്റ് കാണും. അപ്പൊ ആ ഒരു ഭംഗി വേറെ തന്നെയാണ്.
0: ഓരോ മെറ്റീരിയൽ അനുസരിച്ചിട്ട് അതിന്റെ ഭംഗി മാറും.
1: അതെ അതെ,
0: ചിലത് എത്ര നമ്മൾ ഉടുക്കാൻ നോക്കിയാലും ഒതുങ്ങാത്ത സാരികളും ഉണ്ടാവും അല്ലേ? ചെറുപ്പ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാരി കിട്ടുമ്പോൾ എന്താ ചെയ്യാറ് പൊതുവെ?
1: അതിനെ വന്നിട്ടുണ്ട് അങ്ങനത്തെ സാരി, പക്ഷെ നമ്മൾ അയൺ ചെയ്ത് നേരത്തെ നമ്മൾ പ്രീ പ്ലീറ്റ് ചെയ്ത് വെക്കുമ്പോൾ കറക്റ്റ് നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടും. നമ്മൾ ആയിരിക്കും സാരി ഈശ്വരത് എങ്ങനെ എടുക്കാന്നായിരിക്കും, പക്ഷെ അത് അയൺ ചെയ്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയിൽ നിൽക്കും.
0: കാരണം
1: ചിലവർക്ക് അത് അറിയില്ലായിരിക്കും, അയൺ ചെയ്ത് പ്ലീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്.
0: മീൻസ്
1: അത് ഒരു കുറച്ചും കൂടി ഒരു പ്രൈസിന്റെ സാരി പോലെ തോന്നും.
0: ഓക്കെ ഓക്കെ. ആൻഡ് ഈ അയൺ ചെയ്യുന്നത് തന്നെ ഇപ്പം ഒരുപാട് ആൾക്കാർ അയൺ ചെയ്ത് കൊടുക്കുന്നത് പോലും ഒരു ബിസിനസ്സാ.
1: എനിക്കും ഉണ്ട്, ഞാൻ അത് ചെയ്യുന്നുണ്ട്, ബോക്സ് ഹോൾഡിംഗ് ചെയ്യുന്നുണ്ട്.
0: ഓക്കെ. അപ്പം ഈ ഒരു സംഭവം ഈ പറഞ്ഞ പോലെ അത് നല്ല പ്രോപ്പർലി വരുമോ? എനിക്ക് എപ്പോഴുള്ള ഒരു ഡൗട്ട്. അത് കൊടുക്കുന്ന സമയത്ത്
1: നമ്മൾ നോർമലി എങ്ങനെ വെച്ചാൽ, ഒരാൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മെഷർമെന്റ് എടുക്കും, നമുക്ക് ഇപ്പൊ എത്ര വേണം, ഷോർട്ടർ ലെങ്ത് എത്ര വേണം, പല്ലു എത്ര വേണം, അത് കഴിഞ്ഞിട്ട് മുമ്പിൽ വരുന്ന 500 എത്ര വേണം, അതൊക്കെ നമ്മൾ കറക്റ്റ് എടുക്കും.
0: ഓക്കെ.
1: ഒരു ഏകദേശം മെഷർമെന്റ് അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരാൾ ഇത് കണ്ടുകഴിഞ്ഞാൽ, ഇപ്പൊ കുറച്ച് അറിയുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരാൾ കണ്ടുകഴിഞ്ഞാൽ അറിയാം ഇപ്പൊ എത്ര വേണ്ടി വരും എന്നൊക്കെ അറിയാം.
0: അപ്പം ഈവൻ ഈ പറഞ്ഞ പോലെ സാരി ഉടുക്കാൻ അറിയാവുന്ന ഒരാൾക്ക് പ്ലീറ്റ് എടുക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും കോൺടാക്ട് ചെയ്യാം. യു വിൽ ജസ്റ്റ് ഡു ദ പ്ലീറ്റിംഗ് ആൻഡ് എവറിഥിങ്, എന്നിട്ട് ബോക്സ് പ്ലീറ്റ് ചെയ്തിട്ട് കൊടുക്കും അല്ലേ? അടിപൊളി അടിപൊളി. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദിസ് ഓണം. കറക്റ്റ് ടൈമിനാ വന്ന ഓണത്തിന്. അപ്പൊ ഓണം അടിച്ചു പൊളിക്കൂ, ഉഷാറാവട്ടെ. ഇപ്പൊ കേട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ചേട്ടന്മാരാണെങ്കിലും ചേച്ചിമാര് വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സാരിയുടെ കാര്യം പറഞ്ഞ് വേഗം തന്നെ കോൺടാക്ട് കൊടുത്തോ
1: അല്ലേ? ഓൾവേസ് വെൽക്കം.
0: താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.
1: എന്തായാലും
0: ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ ആള് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഓണത്തിന്റെ പർച്ചേസിംഗും കാര്യങ്ങളും നന്നായിട്ട് പോകുമ്പോൾ സാരിയൊക്കെ ഉടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അർച്ചനേനെ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. ഡ്രേപ്പ് വിത്ത് അർച്ചന എന്ന ഒരു ഐഡിയയിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. എന്തായാലും എനിക്ക് തൽക്കാലം രാജാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. ഇനി നമുക്ക് വീണ്ടും കേട്ട് കേട്ട് കൂട്ടുകൂടാൻ സൺഡേ വൈകുന്നേരം എത്താം. ആൻഡ് അതുവരെ എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യൂ, വീക്കെൻഡ് എൻജോയ് ചെയ്യൂ. സീ യു എവറി വൺ. സാറ്റർഡേ വൈകുന്നേരം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്താൻ മറക്കണ്ട കേട്ടോ. അപ്പൊ ഹാവ് എ ഗുഡ് നൈറ്റ് ആൻഡ് ഓൾസോ ഹാപ്പി വീക്കെൻഡ്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
4: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
5: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
4: Zamzam Mandi, where flavors create memories. Wholesale Market Doha. Call 4000-1707.
6: Doctor On Air. Doctor On Air. Brought to you by
7: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറംജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
7: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.

0: Radio Suno 91.7 FM Qatar's favorite radio station. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
0: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോ പൊന്നോണം സീസൺ 8.
2: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം. ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
2: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136-6448.
4: ഹൈ, ഞാൻ രജിഷ വിജയൻ.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM.

0: നഗരത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്. കുട്ടികുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
3: Gifting partner Daiso Japan, you name it, we have it.
0: And
3: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
3: Call 70222525.
0: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
4: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holdings.

0: ഹായ്, ദിസ് ഇസ് പൃഥ്വിരാജ്. കളിക്കുമ്പോ ഇറങ്ങി കളിച്ചു തന്നെ സാറേ ശീലം.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
4: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal vyaazham vare vaigittu 5 mani mudal.
5: 917 Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler.
7: Powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfool, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
6: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: റേഡിയോ സുനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ,
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര് നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: മുന്നേ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
5: ഓ ഡ്രാമ,
6: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
8: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.
9: Hi, this is your playback singer Naveen Madhav.
10: You're listening to
11: Radio Sunwa 91.7

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: In association with Nesto Hypermarket, now

0: is Radio Suno 91.7 FM, Qatar's favorite radio station. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
2: The Oscar goes to A.R. Rahman.
3: Hi, this is A.R. Rahman.
4: You're listening to Radio Suno.
3: Listen to my songs on Radio Suno 91.7 FM.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തെസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

91.7 FM. Qatar's favorite radio station. Radio Sunoo.